0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അറിഫായി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ത്വാഹ 98 മുതൽ 114 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സൽമി.
1: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ
2: പീസ് റേഡിയോ.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 മെയ് 13 ബുധൻ, ഹിജ്റവർഷം 1447, ദുൽഖഅദ 25.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു അൽ ഖസസ് മുതൽ സൂറത്തു അർ-റൂം 30 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രദ്.

മഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു അൽ ഖസസ് സൂറത്തു റൂം 30 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ് ഷെയ്ഖ് അബ്ദുള്ള മുത്രത്.

0: Tune to reality.
1: രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: ഡീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നൂനു സാക്കിനവ തെന്മീനിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ നാല് നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൽഹാർ, ആറ് അക്ഷരങ്ങൾ. ഹാ, ഖാ, ഐൻ, ഗൈൻ, ഹാ, ഹംസ. ഉദാഹരണം, അൻഅംത, കുഫുവൻ അഹദ് പോലെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇദ്ഗാം, ബിഗുന്ന, മീമ്, നൂന്, വാവ്, യാ, ഹബലും മിം മസദ്. പിന്നെ ഇദ്ഗാം ബിലാഗുന്ന, ലാം, റാ, വലം യകുല്ലഹു, ഹുദല്ലിൽ മുത്തഖീൻ. അപ്പോൾ ഇൽഹാറ് ആറക്ഷരം, ഇദ്ഗാം ബിഗുന്ന നാലക്ഷരം, ഇദ്ഗാം ബിലാഗുന്ന രണ്ടക്ഷരം, പിന്നെ ഇഖ്ലാബ് ഒരക്ഷരം, ബാ, അംബിയാ പോലെയുള്ള സ്ഥലങ്ങൾ. ഈ നാല് നിയമങ്ങളുടെയും അക്ഷരങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം. അത് മനസ്സിൽ വളരെ ഉറപ്പിച്ച് സംശയം ഉണ്ടാകാത്ത നിലക്ക് ഈ അക്ഷരങ്ങൾ നമ്മളെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത് പറയാൻ കാരണം, ഇനി ഒരു നിയമം മാത്രമേ ഉള്ളൂ. ആ നിയമത്തിന് ഇഖ്ഫാ എന്നാണ് പറയുക. ഇഖ്ഫാ, അത് 15 അക്ഷരങ്ങളാണ്. അതായത് ഇൽഹാറിൻ്റെ 6, ഇദ്ഗാം ബിഗുന്ന 4, 6, 4, 10, ബിലാഗുന്ന 2, 10, 2, 12, ഇഖ്ലാബ് 13. ബാക്കി 15 അക്ഷരങ്ങൾക്കും ഒരൊറ്റ നിയമമാണ്. അപ്പോൾ ആ 15 അക്ഷരങ്ങൾ ഏതാണ് എന്ന് കാണാതെ പഠിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പ്രായോഗികമായി മറ്റൊരു എളുപ്പവഴിയുണ്ട്. അതായത് ഈ നാല് നിയമങ്ങളുടെ, ഇൽഹാറ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, ഇഖ്ലാബ്, ഇതിൻ്റെ നാലിൻ്റെയും അക്ഷരങ്ങൾ കൃത്യമായി ഓർത്തു വച്ചാൽ ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ, ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇഖ്ഫാ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു വച്ചാൽ അതല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇഖ്ഫാ ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഒരു ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമത്തിൻ്റെ ഒരു ഉദാഹരണം ആ നിയമത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതിനെളുപ്പം മിൻ ശരി തന്നെയാണ്. കാരണം സൂറത്തുൻ നാസിലും ഫലക്കലും ഒക്കെ വന്നിട്ടുള്ള മിൻ ശരി, മീൻ ശരി, നൂൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുകയും മൂക്കിലൂടെ ശബ്ദം ഒരു മൂളം മൂളക്കൽ പുറത്തേക്ക് വരികയും ചെയ്യുക, മീൻ ശരി. ഇത് 15 അക്ഷരങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. അതൊന്ന് പറയാം. താ, നൂൻസാക്കിനക്ക് ശേഷം താ വന്നാൽ ഇഖ്ഫാ ആണ്. ഉദാഹരണം, അൻതും മീൻ ശരി. രണ്ട് കലിമത്തിലുള്ള ഉദാഹരണം, ലന് തനാലുൽ ബിർറ. ഒരു കലിമത്തിൻ്റെ ഉദാഹരണം, യന്തഹു.
3: യന്തഹു
2: തൻവീൻ്റെ ഉദാഹരണം,

0: ജീമ് മിൻ ജിബാലിൻ,
1: മിൻ ജിബാലിൻ,
0: അതായത് നൂന് ഉച്ചരിക്കുന്നത് പോലെ കൊണ്ടുവരിക. നൂന് ഉച്ചരിക്കുമ്പോൾ നമ്മളെ നാവിൻ്റെ അറ്റം പല്ലിൻ്റെ മുകൾ ഭാഗത്ത് തട്ടുകയാണ്. നൂൻ ഒന്ന് ഉച്ചരിച്ച് നോക്കൂ. ആ നാവിൻ്റെ അറ്റം മുകളിൽ തട്ടുകയാണ്. അപ്പൊ മുകളിൽ തട്ടരുത്, തട്ടാൻ ഇങ്ങനെ അടുത്ത് വരിക, എന്നിട്ട് മൂക്കിലൂടെ ശബ്ദം വരും ചെയ്യാം. അതായത് മിൻ ശരി എന്നല്ല, മറിച്ച് മിൻ ശരി. മനസ്സിലായില്ലേ? ഏ മിൻ ശരി പറഞ്ഞാട്ടെ. രണ്ട് കലിമത്തിൽ മിൻ ജിബാലിൻ,
1: മിൻ ജിബാലിൻ,
0: മിൻ ജിബാലിൻ എന്നല്ല, മിൻ മിൻ ജിബാലിൻ,
1: മിൻ ജിബാലിൻ.
0: ആ ഫഅൻജൈനാഹു,
1: ഫഅൻജൈനാഹു,
0: ഫഅൻ അല്ല ഫഅൻജ,
1: ഫഅൻജൈനാഹു.
0: പിന്നെ രണ്ട് തൻവീൻ വന്നത് ഐനുൻ ജാരിയ,
1: ഐനുൻ ജാരിയ.
0: ദാലിൻ്റെത് മി

0: ഇനി ബാക്കി അക്ഷരങ്ങൾ ഒരു സൂറത്ത് ഓതി പഠിച്ചതിന് ശേഷമാക്കാം ഇൻഷാ അല്ലാ. അത് അടുത്ത എപ്പിസോഡിൽ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: വായിക്കുന്ന സമയങ്ങളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും ആയത്തുകളും പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന പാരായണ പഠനം പരിപാടിയിൽ അവതരിപ്പിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: email hello@peaceradio.com, phone 9020840840, www.peaceradio.com.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അൻആം 153 മുതൽ 158 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
0: അതെ
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു,
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെ പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത്

0: ത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേട്ടത് സൂറ യാസീനിൽ നിന്നും 41 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്.
1: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ
2: പീസ് റേഡിയോ.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്ന കാലത്ത് തൻ്റെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി. ഖുർആൻ പഠനം സാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ അടുത്തതായി നാം കേൾക്കുന്നത്.
4: വചനം 7. വഹുവ അവൻ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ്, അസ്സമാവാത്തി, ആകാശങ്ങളെ, വൽ അർദ, ഭൂമിയെയും, ഫി സിത്തത്തി, ആറിൽ, അയ്യാമിൻ, ദിവസങ്ങൾ, ഫി സിത്തത്തി അയ്യാമിൻ, ആറു ദിവസങ്ങളിൽ, വക്കാന, ആയിരുന്നു, അർഷുഹു, അവൻ്റെ അർഷ്, അലൽ മാ, വെള്ളത്തിന്മേൽ, ലിയബുലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ, അയ്യുക്കും, നിങ്ങളിലാരാണ്, അഹ്സനു, ഏറ്റവും നല്ലത്, അമല, പ്രവൃത്തിയിൽ, വലയിൻ കുൽത്ത, നീ പറഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മബ്ഊസൂന, എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്, മിംബാദി, ശേഷം, അൽ മൗത്തി, മരണത്തിൻ്റെ, ലയക്കൂലന്ന, തീർച്ചയായും പറയും, അല്ലദീന കഫറു, സത്യം നിഷേധിക്കുന്നവർ, ഇൻഹാദ, ഇതല്ല, ഇല്ല, അല്ലാതെ, സിഹ്റുൻ, മാരണം, മുബീനുൻ, വ്യക്തമായ.

0: അവൻ തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനും അവന്റെ അർശ് അഥവാ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മങ്ങളിൽ കൂടുതൽ നല്ലവനെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. നബിയെ, മരണത്തിനു ശേഷം നിങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞു പോയെങ്കിൽ നിശ്ചയമായും ആ അവിശ്വസിച്ചവർ പറയും, ഇതൊരു സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നും അല്ല എന്ന്.
1: വചനം 8. വലഇൻ അഖർനാ, നാം പിന്തിച്ചാൽ, അൻഹും അവരിൽ നിന്ന്, അൽ അദാബ, ശിക്ഷയെ, ഇലാ ഉമ്മത്തിൻ, ഒരു കാലയളവ് വരെ, മഅദൂദത്തിൻ, എണ്ണപ്പെട്ട, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, മാ, എന്താണ്, യഹ്ബിസുഹു, അതിനെ തടഞ്ഞുവെക്കുന്നത്, അല, അറിയുക, യൗമ, ദിവസം, യഅതീഹിം, അതവർക്ക് വന്നെത്തുന്ന, ലൈസ, അതല്ല, മസ്റൂഫൻ, തിരിച്ചുവിടപ്പെടുന്നത്, അൻഹും അവരിൽ നിന്ന്, വഹാഖ, അനുഭവിക്കുകയും ചെയ്യും, ബിഹിം, അവർക്ക്, മാ, യാതൊന്ന്, കാനു, അവരായിരുന്ന, ബിഹി, അതിനെപ്പറ്റി, യസ്തഹസിഊൻ, അവർ പരിഹസിക്കുന്നു.

0: ഒരു എണ്ണപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട കാലയളവ് വരെ അവരിൽ നിന്ന് നാം ശിക്ഷ പിന്തിച്ചു വെച്ചുവെങ്കിലാകട്ടെ അവർ പറയുക തന്നെ ചെയ്യും. എന്താണതിനെ തടഞ്ഞുവെക്കുന്നത്? അല്ല, അറിയുക, അതവർക്ക് വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്നു തിരിച്ചുവിടപ്പെടുന്നതല്ല. അവർ യാതൊന്നിനെപ്പറ്റി പരിഹസിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത് അവരിൽ വന്നനുഭവപ്പെടുകയും ചെയ്യും.
1: എല്ലാ ജീവവസ്തുക്കളുടെയും അന്നദാതാവ് അള്ളാഹുവാണെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ച ശേഷം എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും അധിപതിയും അവൻ തന്നെയാണെന്നും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണെന്നും പ്രസ്താവിക്കുന്നു. ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും അള്ളാഹുവിന്റെ അർഷിനെ അഥവാ സിംഹാസനത്തെപ്പറ്റിയും അഹ്റാഫ് 54 വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. കൂടാതെ സജദ, ഫുർഖാൻ മുതലായ സൂറത്തുകളിലും ഏറെക്കുറെ വിവരണം കാണാം. അവിടങ്ങളിലൊന്നും പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയം ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. വക്കാന അർഷുഹു അലൽ മാ, അവന്റെ അർഷ് വെള്ളത്തിലായിരുന്നു എന്നത്രേ അത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പ്രത്യേകമൊന്ന് ആലോചിക്കുവാനുള്ളത്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ രേഖപ്പെടുത്തിയ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു ഉണ്ടായിരുന്നു. അവന്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു. ദിക്റിൽ അഥവാ പ്രമാണരേഖയിൽ അവൻ എല്ലാം എഴുതുക അഥവാ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ അർത്ഥത്തിലുള്ള ഹദീസുകളും റിവായത്തുകളും പലതും വേറെയും കാണാം. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അവ രൂപം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ് വക്കാന അർഷുഹു അലൽ മാ, അവൻ്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു എന്ന് പറഞ്ഞതെന്ന് അള്ളാഹു പറഞ്ഞ വാചകത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസ്താവനയിൽ നിന്നും സ്പഷ്ടമാകുന്നു. എന്നിരിക്കെ വെള്ളം അഥവാ അൽ മാ കൊണ്ട് ഇവിടെ വിവക്ഷ നമുക്ക് സുപരിചിതമായ അർത്ഥത്തിലുള്ള വെള്ളമായിരിക്കുവാൻ തരമില്ല. ഏതായാലും വെള്ളം അഥവാ അൽ മാ എന്ന് പറയാവുന്ന ഒരു വസ്തു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നുവെന്ന് തീർച്ച തന്നെ. ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് അത് വേണ്ടതുപോലെ വ്യക്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആ വാസ്തവത്തിന് ദോഷമൊന്നുമില്ല. നമുക്ക് അറിയാത്തതിനെപ്പറ്റി അള്ളാഹുവിനറിയാം എന്ന് സമാധാനിക്കുവാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അത് നമ്മുടെ കടമയുമാണ്. ജീവികൾക്ക് ആഹാരമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും അള്ളാഹുവാണെന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല കർമ്മം ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു. ഇവിടെ ഒരു സംഗതി മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവാണ് ലോകസൃഷ്ടാവും നേന്താവുമെന്ന് ഖുർആനിൽ അള്ളാഹു ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഇതിന്റെ ആവശ്യം കേവലം ചരിത്രം പഠിപ്പിക്കലോ ശാസ്ത്രം വിവരിക്കലോ അല്ല. അവൻ മാത്രമാണ് ഇലാഹും റബ്ബും അഥവാ ആരാധ്യനും രക്ഷിതാവും എന്നും അവനെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് അവന്റെ സൃഷ്ടികൾ എന്നും ബുദ്ധിജീവികളെ ഓർമ്മിപ്പിക്കുകയാണതിൻ്റെ ഉദ്ദേശ്യം. അതിലേക്കാണ് മേൽ പ്രസ്താവനകളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന വാക്യം വിരൽ ചൂണ്ടുന്നത്. ഓരോരുത്തരും എന്ത് പ്രവർത്തിക്കുമെന്ന് അള്ളാഹുവിന് കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല ഈ പരീക്ഷണം. കാരണം അതവന് മുമ്പേ അറിയുന്നതാണ്. ഓരോരുത്തൻ്റെയും പ്രവർത്തനം അനുഭവത്തിൽ വരുത്തുമാറാക്കി അത് രേഖപ്പെടുത്തുകയും തദടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകുകയുമാണ് പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. പ്രതിഫല നടപടിയാകട്ടെ മരണാനന്തരം പരലോകത്ത് വെച്ചാണ് താനും. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരെ പറ്റിയാണ് അടുത്ത വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നത്. പരലോക നിഷേധികളെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം ഇങ്ങനെ പറയാം: സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവുമൊക്കെ അള്ളാഹുവാണെന്ന് സമ്മതിച്ചാൽ തന്നെയും മരണാനന്തര ജീവിതത്തെയും പ്രതിഫല നടപടിയെയും അവർ സമ്മതിക്കുവാൻ ഒരുക്കമില്ല. അതിനെപ്പറ്റി പറയുമ്പോൾ ഇതൊക്കെ തനി ജാലവിദ്യയാണ് അല്ലെങ്കിൽ ആഭിചാരമാണ്, ഞങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഉപായമാണ് എന്നിങ്ങനെ പറഞ്ഞു തള്ളിക്കളയുകയാണവർ ചെയ്യുന്നത്. തൽക്കാലം ആ നിഷേധത്തിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയൊന്നും നൽകാതെ കുറച്ചു കാലം വരെ അവർക്ക് ഒഴിവ് കൊടുത്താൽ അപ്പോഴും തന്നെ അവർ പരിഹാസവും നിഷേധവും തുടരുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ എന്താണ് ഇനിയും ഉണ്ടാവാത്തത്? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ എന്നൊക്കെയായിരിക്കും അവർ പറയുക. ഈ പരിഹാസവും നിഷേധവും അങ്ങ് മാറ്റിവെക്കുകയാണ് അവർക്ക് നല്ലത്. ആ ശിക്ഷ ഒരിക്കൽ അവർ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തട്ടിനീക്കുവാനോ അതിൽ നിന്ന് ഒഴിവാകുവാനോ സാധ്യമാകുന്നതല്ല. ഉമ്മത്ത് എന്ന വാക്കിനാണ് ഇവിടെ കാലയളവ് എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. സമുദായം അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗത്തിലും സമ്പ്രദായത്തിലും യോജിക്കുന്ന സമൂഹം എന്ന അർത്ഥത്തിലാണത് സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. വേറെ പല അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഖുർആനിൽ തന്നെയും അതിനു താഴെ പറയുന്നതുപോലുള്ള ഉദാഹരണങ്ങൾ കാണാം. കാലയളവ് എന്ന അർത്ഥത്തിൽ ഇവിടെയെന്ന പോലെ സൂറത്ത് യൂസുഫ് 45 മാതൃകാ നേതാവ് അഥവാ അൽ ഇമാമുൽ മുഖദ്ദദ എന്ന അർത്ഥത്തിൽ നഹ്ൽ 120 മതവും നടപടിമാർഗവും അഥവാ അദ്ദീനുവൽ മില്ല എന്നീ അർത്ഥങ്ങളിൽ സുഹ്റുഫ് 23 ഒരു സംഘം ആളുകൾ അഥവാ ജമാഅ എന്ന അർത്ഥത്തിൽ ഖസസ് 23 ഒരു വിഭാഗം ആളുകൾ അഥവാ ത്വാഇഫ എന്ന അർത്ഥത്തിൽ അഹ്റാഫ് 159 ഉപയോഗിച്ച് കാണാം. നബിമാരുടെ സമുദായങ്ങളെപ്പറ്റി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ ഏതൊരു ജനതയിലേക്ക് റസൂലായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അവരെ അഥവാ ഉമ്മത്തു ദഅവയെ ഉദ്ദേശിച്ചും അവരുടെ ദൗത്യം സ്വീകരിച്ച ജനങ്ങളെ അഥവാ ഉമ്മത്തുൽ ഇജാബയെ മാത്രം ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ അർത്ഥത്തിൽ യൂനുസ് 47 രണ്ടാമത്തെ അർത്ഥത്തിൽ ആലുംറാൻ 110 ഉപയോഗിച്ചിരിക്കുന്നു. അതത് സ്ഥലങ്ങളുടെ സന്ദർഭം കൊണ്ട് ഈ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം.

0: الله ذو فضل على العالمين. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. هذا
1: القرآن قرآن ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹസീൻ, അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുജാദില കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഹഷർ. സൂറത്തുൽ ഹഷറിലെ 1, 2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار سبح لله ما في السماوات وما في الأرض سبح لله سبح حاء
4: തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണത്തിൽ സബ്ബഹ ലില്ലാഹി അല്ല, സബ്ബഹ ലില്ലാഹി. ലില്ലാഹി, ഇവിടെയും ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ലില്ലാഹി മാഫിസ് സമാവാതി അല്ല, ലില്ലാഹി, ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്, വമാഫിൽ അർദ് അല്ല വമാഫിൽ അർദ്. വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം, ഹകീം, ഹ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഹകീം, വഹുവൽ അസീസുൽ ഹകീം. രണ്ടാമത്തെ ആയത്തിൽ ഹുവൽ ലദീ അഖ്റജൽ ലദീന കഫറു, ഹുവൽ ലദീ, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. ഹുവ, ഹുവൽ ലദീ, ഹുവൽ ലദീ അല്ല, ഹുവൽ ലദീ, ഹുവൽ ലദീ അഖ്റജ, അല്ലദീ അഖ്റജ, മദ് മുൻഫസ്സിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അഖ്റജൽ ലദീന, അല്ലദീന അല്ലസീന അല്ല, അല്ലദീന, ഇതാൽ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അല്ലദീന, അല്ലദീന, അല്ലദീന കഫറു മിൻ അഹ്ലി, സാക്കിന നൂനു ശേഷം ഹംസ ഇവ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി, മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം, സാക്കിന നൂനു ശേഷം ദാൽ അവിടെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദിയാരിഹിം, മിൻ ദിയാരിഹിം. ലി ഔവലിൽ ഹശ്, ലി ഔവലിൽ ഹഷർ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ ഉച്ചാരണം, മഖ്റജ്. ലി ഔവലിൽ ഹഷർ, ഹഷർ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാ ളനൻതും, മാ ളനൻതും അല്ല ള അല്ല വ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു അറ്റത്ത് അഥവാ പുറത്തോട്ട് വരാത്ത രൂപത്തിൽ വ ഇങ്ങനെ കനപ്പിച്ചുകൊണ്ടും ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. വനന്തും അല്ല വ, വനന്തും, വനന്തും. അതുപോലെ തന്നെ അവിടെ വനന്തും നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. സാകിന നൂനു ശേഷം ത ആണ്, അതുകൊണ്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിക്കണം. വനന്തും ഐ യഖ്റുജു, സാകിന നൂനു ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യഖ്റുജു, ഐ യഖ്റുജു. വദന്നു അന്നഹും, വദന്നു, ഇവിടെയും വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. ശേഷം മദ്ദിൻ്റെ അക്ഷരമായ വാവ്, അതിനുശേഷം ഹംസ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ശേഷം ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നാൽ മദ്ദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇനി അന്നഹും, നൂന് ശബ്ദുണ്ട്, മണിക്കണം. അന്നഹും മാനിഅതുഹും, സാക്കിന മീമിന് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിൽ, ഇവിടെയും മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്നഹും മാനിഅതുഹും. ഇനി മാനിഅതുഹും, താഇന് ദമ്മാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാനിഅതുഹും എന്നൊന്നും ഓതിപ്പോകരുത്. മാനിഅതുഹും, മാനിഅതുഹും. ഹുസൂനുഹും, ഹുസൂനുഹും. ഈ പദത്തിലൊക്കെ സ്വാദിൻ്റെ ഉച്ചാരണം സ്വാഭാവികമായിട്ടും ഓതിപ്പോകുമ്പോൾ അവിടെ ഹസൂനുഹും സീന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അർത്ഥവും കൂടെ അറിയുകയാണെങ്കിൽ മാഷാല്ലാ, അത് വലിയ ഖൈറാണ്. എന്നാൽ മിക്കവാറും നമ്മൾ ആ സ്വാദ് എന്ന ഉദ്ദേശത്തിലെങ്കിലും, മഹ്റജ് ഒരു പക്ഷേ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ ഒരു ഉദ്ദേശത്തിലെങ്കിലും നമ്മൾ ഓതും. എന്നാൽ മഹ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കൽ നിർബന്ധവുമാണ്. ഹസൂനുഹും, ഹസു സ്വാദ്, ഹസൂനുഹും മിനല്ലാഹ്, ഇവിടെയും സാക്കിന മീമിന് ശേഷം മീമാണ്, ഇദ്ഗാം മുതമാസിൽ. ഹുസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹ്, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, മിൻ ഹൈസു, നൂന് ശേഷം, സാക്കിന നൂന് ശേഷം ഹ ആണ് ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഹൈസു, മിൻ ഹൈസു, ഹൈസു അല്ല ഹൈസു, ആണ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം മുൻഭാഗത്ത്. മിൻ ഹൈസു, മിൻ ഹൈസു, മിൻ ഹൈസു ലം യഹ്തസിബു, ലം يحتسبوا وقذف وقذف في قلوبهم وقذف وقذف ألا وقذف ألا وقذف وقذف في قلوبهم الرعب في قلوبهم في قلوبهم الرعب ميمن الضمان في قلوبهم ميمن الضمان ശ്രദ്ധിച്ചു കൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ അറുഅബ് ബാഇനെ കലകല ചെയ്തുകൊണ്ട് അഥവാ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്യണം. ഫി ഖുലൂബിഹിമുർറുഅബ് യുഖ്രിബൂന യുഖ്രിബൂന ബുയൂതഹും പഠിക്കുന്നവർ ശ്രദ്ധിക്കണം. യുഖ്രിജൂന അല്ല യുഖ്രിബൂന യുഖ്രിബൂന യുഖ്രിബൂന ബുയൂതഹും ബുയൂതഹും ബിഐദിഹിം സാക്കിനായ മീമിന് ശേഷം ബ ആണ് ഇവിടെ ഇഖ്ഫ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അഥവാ ചുണ്ടിലൂടെ അത് അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഉത്തമം. ബുയൂതഹും ബി ഐദീഹിം ബുയൂതഹും ബി ഐദീഹിം വ. സാക്കിനായ മീമിന് ശേഷം വ വന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. بأيديهم وأيدي بأيديهم وأيدي المؤمنين وأيدي المؤمنين فاعتبروا فاعتبروا عين لو تشارم شدك توندايوده مدي باغمان فاعتبروا يا أولي الأبصار يا أولي മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉലി എന്നാണ്, ഊലി എന്ന് ഒരിക്കലും പറയരുത്. വാവിൻ്റെ മേലക്കാണ് സുക്കൂൻ, അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. യ ഉലിൽ എബസാർ യ ഉലിൽ എബസാർ എന്നാണ്. ഒന്നുകൂടെ ഓതാം.
6: സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
6: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങളും വിധികളും ആണ്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇതിനകം നാം വ്യത്യസ്ത എപ്പിസോഡുകളിലായി പറഞ്ഞിട്ടുള്ളത്. അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങളെക്കുറിച്ചും അപ്രകാരം തന്നെ സാക്കിനായ നൂന് തൻവീന്, സാക്കിനായ മീം, മദ്ദ്, വഖഫ് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഇതിനകം വ്യത്യസ്ത എപ്പിസോഡുകളിലായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നുള്ളത് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ഉച്ചരിക്കുകയും ശേഷം അതിൻ്റെ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്രകാരം തന്നെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് എന്നതും നാം പറഞ്ഞു. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് തരമുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ വിപരീതം ഉള്ള സിഫത്തുകൾ, വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ. അപ്രകാരം തന്നെ വേറൊരു നിലയിൽ സിഫത്തുകളെ പരിഗണിക്കുമ്പോൾ രണ്ട് നിലക്ക് കാണാം. അതിൻ്റെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന സിഫാത്തുൽ ദാത്തിയ, അപ്രകാരം സിഫാത്തുൽ ആരില, ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന തഫ്ഹീം, തർഖീഖ് പോലെയുള്ള സിഫത്തുകൾ. ഇതിനുശേഷം നമ്മൾ വിപരീതം വരുന്ന സിഫത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഇനമായ സിഫാത്തുൽ മുത്തലാദ്ദയിൽ അഥവാ വിപരീതം വരുന്ന സിഫത്തുകളിൽ 10 സിഫത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 വീതം, അങ്ങനെ ഓരോന്നിലും 2 വീതം, അങ്ങനെ 10 സിഫത്തുകൾ, വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. 17 സിഫത്തുകളാണ് ആകെ സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ ഉള്ളത്. അതിൽ 7 സിഫത്തുകൾ, 7 വിശേഷണങ്ങൾ വിപരീതമില്ലാത്ത സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. 10 സിഫത്തുകളാണ് വിപരീതമുള്ള സിഫത്തുകൾ. അതിൽ ആദ്യത്തെ 2 കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞത്. അത് സിഫത്തുൽ ജഹരി വൽ ഹംസ്, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു അക്ഷരത്തിന് 4 സിഫത്തുകൾ വരെ ഉണ്ടാവാം, 3-4 സിഫത്തുകൾ ഉണ്ടാകാം. ആ സിഫത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അക്ഷരങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലെ ശക്തിയില്ലായ്മയും നാം വിലയിരുത്തുന്നത്. ഇൻഷാ അല്ലാ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ അവസാനത്തിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അൽഹംസു വൽ ജഹർ, ജഹറും ഹംസും, ജഹറിൻ്റെ വിപരീതമാണ് ഹംസ്. ജഹർ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ മഹ്റജിൽ ഊന്നൽ നൽകുന്നതുകൊണ്ട് മഹ്റജിൽ നൽകുന്ന ഊന്നലിൻ്റെ അതിൽ പ്രത്യേകമായ അവലംബം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ജഹർ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളിൽ 19 അക്ഷരവും അത്തരം അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശം ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളെ അതിന് മഹ്റജിൽ കൂടുതലായി ഊന്നൽ നൽകുന്നില്ല, കൂടുതലായി മഹ്റജിനെ അവലംബിക്കുന്നില്ല, ശക്തി കുറച്ചുകൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വിഭാഗമായ അഷിദ്ദത്തു വറഹാവ. അഷിദ്ദത്തു വറഹാവ നേരത്തെ പറഞ്ഞതിനോട് ചെറിയ സാമ്യതയുണ്ടെങ്കിലും ഇതിനെ പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും ഉച്ചരിച്ച് ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇതിൻ്റെ തിയറികൾ, പാഠങ്ങൾ പഠിക്കുക, നിർവചനങ്ങളോ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നതിനപ്പുറത്ത് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുക, കൊണ്ടുവരിക, നമ്മുടെ പാരായണത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് പ്രകാരം നമ്മുടെ ഖുർആൻ പാരായണത്തെ ക്രമീകരിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കി പരിശീലിച്ച് അത് ശരിയായ രൂപത്തിൽ ഉച്ചാരണം ആക്കേണ്ടതുണ്ട്. അപ്പോൾ അഷിദ്ദത്തു, അർറഹാവത്തു, അതുപോലെ തന്നെ വൽ ബൈനീയത്തു, അഥവാ മൂന്ന് സിഫത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഷിദ്ദത്തും റഹാവത്തും ബൈനീയത്തും. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തി അൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ, കൂടുതൽ ശക്തി കൊടുത്ത് അവലംബിക്കുന്നത് കാരണത്താൽ അതിവിടെ ശ്വാസം പിടിച്ചു വെക്കുന്നു. ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഇതിൻ്റെ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങളാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജസരിയിൽ പറയുന്നു, അജിദ് ഖത്തിൻ ബക്കത്ത്, അജിദ് ഖത്തിൻ ബക്കത്ത്, ഹംസ ജീം ദാൽ ഖാഫ് ഖാ ബാ കാഫ് ത, ഈ 8 അക്ഷരങ്ങളെയാണ് ഹുറൂഫു അഷിദ്ദ എന്ന് പറയുന്നത്, ശക്തിയുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ അതിൻ്റെ മഹ്റജിൽ പ്രത്യേകമായ ഊന്നൽ നൽകുന്നു, ഇഅ്തിമാദ് നൽകുന്നു, അത് കാരണത്താൽ ശ്വാസം പുറത്തേക്ക് ഇല്ലാതെ വിടുന്നില്ല, ജറയാനുൻ നഫ്സ് അവിടെ നടക്കുന്നില്ല, ഹബ്സു സൗത്ത് ശബ്ദത്തെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു നോക്കാം, അ ജ ദ ഖ ത ബ ക ത. അപ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ആ മഹ്റജിൽ തന്നെ തടഞ്ഞു വെക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്, പുറത്തേക്ക് വല്ലാതെ അതിനെ നീട്ടി പറയുന്നില്ല, ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഹുറൂഫു ശിദ്ദ, ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഹ്റജിൽ തന്നെ ആ ശബ്ദത്തെ പിടിച്ചു വെക്കുകയും മഹ്റജിൽ പ്രത്യേകം ഊന്നലും ശക്തിയും നൽകുന്നതുകൊണ്ട് ആണ് ഈ ശിദ്ദത്ത് എന്ന സിഫത്ത് അതിന് ലഭിക്കുന്നത്. ഇത് 8 അക്ഷരങ്ങളാണ്, ഹംസ ജീം ദാൽ ഖാഫ് ത്വാ ബാ കാഫ് ത. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയയിൽ അത് ഇങ്ങനെ അദ്ദേഹം ചുരുക്കി പറഞ്ഞു, അജിദ് ഖാത്തിൻ ബക്കത്ത്. അജിദ് ഖാത്തിൻ ബക്കത്ത്. അ ജ ദ ഖ ത ബ ക ത. ഈ എട്ട് അക്ഷരങ്ങളാണ് ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. രണ്ടാമതായി വരുന്നത് അൽ ബൈനിയ്യ. ഇതിനെ വിപരീതമാണ് റഖാവത്ത് അല്ലെങ്കിൽ റിഖ്വ. വബൈന റിഖ്വിൻ വശദീദിൻ ലിൻ ഉമർ. റിഖ്വത്തിൻ്റെയും ശിദ്ദത്തിൻ്റെയും ഇടയിലുള്ള സിഫത്താണ് ബൈനിയ്യ എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായും ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കുന്നില്ലെങ്കിലും അല്പം പിടിച്ചു വെക്കുകയും അല്പം ശബ്ദത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബൈനിയ എന്ന സിഫത്തിൻ്റെ വിശേഷണം എന്ന സിഫത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. അത് അഞ്ചക്ഷരമാണ് ലിൻ ഉമർ. ലിൻ ഉമർ എന്നതാണ് ശിദ്ദത്തിൻ്റെയും അതിൻ്റെ വിപരീതമായ റഹാവത്തിൻ്റെയും ഇടയിലുള്ള സിഫത്ത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്പം മഖ്റജിൽ ഊന്നൽ നൽകുന്നു എന്നാൽ ശബ്ദം പുറത്തേക്ക് അല്പം പോകുന്നും ഉണ്ട്. മഖ്റജിൽ കൂടുതലായി ഊന്നലോ ശക്തിയോ നൽകുന്നില്ല. ഉദാഹരണമായി ലാം നമുക്ക് ഉച്ചരിക്കാം, അതുപോലെ റാ ഉച്ചരിക്കാം. അൽ അൽ അർ അൽ അർ അർ അ. ഇൻഷാല്ലാ റായിൻ്റെയും അതുപോലെ ലാമിൻ്റെയും ഒക്കെ സിഫത്തുകൾ വേറെയും ഇനിയും വരാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഉച്ചാരണം വ്യക്തമാവും. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള മുത്തവസ്യത്തായ സിഫത്താണ് ബൈനിയ്യ. ഇനി ശിദ്ദത്തിൻ്റെ വിപരീതമായ റഹാവത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റഹാവത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ജറയാനുസൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി. ഹർഫിനെ അക്ഷരത്തെ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം പുറത്തേക്ക് പോകുന്നു. നേരത്തെ ശ്വാസം ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കും, അല്ലെങ്കിൽ ശബ്ദം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാതെ മഖ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മഖ്റജിൽ ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജിൽ ഉത്ഭവസ്ഥാനത്ത് ശക്തമായ ഊന്നൽ കൊടുക്കാത്തതുകൊണ്ട് ആ ഇഅ്തിമാദ് മഖ്റജിലുള്ള ഇഅ്തിമാദ് ദുർബലമായതുകൊണ്ടാണ് ഈ ശബ്ദത്തെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മഖ്റജിൽ ശക്തി കൊടുത്താൽ, ഊന്നൽ നൽകിയാൽ ശബ്ദം പുറത്തേക്ക് പോകില്ല. എന്നാൽ മഖ്റജിൽ ഊന്നൽ കൊടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ കുറച്ച് ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ ശ്വാസം ശബ്ദം നീണ്ടുപോകുന്നതിന് ഉച്ചാരണം നമുക്ക് ഉച്ചരിക്കാം. ഇപ്പോൾ ലിൻ ഉമർ എന്നുള്ളത് തവസ്സുത്തിൻ്റെ ബൈനീയത്തിൻ്റെ സിഫത്താണെങ്കിൽ ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ് അജിദ് ഖത്തിൻ ബക്കത്ത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ മഖ്റജിൽ പ്രത്യേകം ശക്തി കൊടുത്താണ് ഉച്ചരിക്കുന്നത്. അ ജ ഖ ത. ഇതിൽ തന്നെ ത എന്നുള്ളത് ഏറ്റവും ശക്തിയുള്ള അക്ഷരമാണ്. അഖ്വൽ ഹുറൂഫിൽ അറബിയ ത ത. കാരണം എല്ലാ ശക്തമായ കവിയായ ഖുവത്തുള്ള സിഫത്തുകളൊക്കെ ഈ ത്വാഇനുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാ സിഫത്തുകളും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിഫത്തുള്ള, ഏറ്റവും കൂടുതൽ വിശേഷണമുള്ള അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ ഏറ്റവും ശക്തിയുള്ള അക്ഷരങ്ങൾ ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ മുത്തവസ്യത്തായ മധ്യമ നിലവാരത്തിലുള്ള വിശേഷണങ്ങളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ 29 അക്ഷരങ്ങളെയും നമുക്ക് അതിൻ്റെ സിഫാത്തുകൾ ഉച്ചാരണ രൂപങ്ങൾ വിശേഷണങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അക്ഷരങ്ങളെ വിലയിരുത്താനും അതുവഴി അതിൻ്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനും നമുക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റഹാവത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ശ്വാസം വിട്ടുകൊണ്ട് ശബ്ദം മഖ്റജിൽ ഊന്നൽ നൽകാതെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് റഹാവത്തിന് അക്ഷരങ്ങൾ. 16 അക്ഷരങ്ങൾ റഹാവത്തിന് അക്ഷരങ്ങളാണ്. നേരത്തെ പറഞ്ഞ അജിദ് ഖത്തീൻ ബക്കത്ത് അതുപോലെ ലിൻ ഉമർ ഈ 13 അക്ഷരങ്ങൾ അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഈ രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. സ ഹ ഖ ദ സ സ ഷ. നേരത്തെ ഈ അക്ഷരങ്ങളിൽ പറയാത്ത അക്ഷരങ്ങളെല്ലാം റഹാവത്തിന് അക്ഷരങ്ങളാണ്. അപ്പം ഇതെല്ലാം പറയുമ്പോൾ തന്നെ പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് ശബ്ദം വന്ന് അതിൻ്റെ മഖ്റജിൽ പിടിച്ചു വെക്കാതെ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്നത് രണ്ടും നമുക്ക് വേർതിരിച്ച് ഉച്ചരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂലി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും മാതൃക അനുസരിച്ചു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും അതുവഴി അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
6: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.

0: الحبيب. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്.

മെയിൻ ലൈവ് പരിപാടിയാണ്. വിശുദ്ധ ഹർമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്ത് യൂസുഫ് 22 മുതൽ 42 വരെയുള്ള ആയത്തുകൾ.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ഹിജ്ർ 85 മുതൽ 99 വരെയുള്ള ആയത്തുകൾ.

0: ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ സൂറത്തുൽ ഫുർഖാൻ എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുള്ള അൽ മത്രൂദ്.

ജസാക്കുമുല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുള്ള അൽ മസ്റൂദ്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഏറെ ശ്രദ്ധേയമായ പരിപാടിയാണല്ലോ ഹൃദയവസന്തം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്ത് ഹൂദിൽ നിന്നും 58-59 വചനങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ജംഷീർ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاء أمرنا نجينا هودا والذين آمنوا معه പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 58-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ആ വചനം ഇപ്രകാരമാണ്: വലമ്മാ ജാഅ അംറുന നജ്ജൈന ഹൂദൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മതിൻ മിന്ന വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീൽ. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആദ് സമൂഹം, അവരെ അള്ളാഹു നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട, ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വചനമാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെയും വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തിയതും. വലം അലമ്മാ ജാ വന്നപ്പോൾ, അംറുന അംറ് കൽപ്പന, അംറുന നമ്മുടെ കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന. നജ്ജൈന നജ്ജ യുനജ്ജി എന്നാണ് രക്ഷപ്പെടുത്ത, നജ്ജൈന നാം രക്ഷപ്പെടുത്തി. ഹൂദൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെയും, വല്ലദീന ഒരു കൂട്ടരെയും, ആമനു അവർ വിശ്വസിച്ചു, മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ, ആദ് ഊദ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ കാരുണ്യം കൊണ്ട്, മിന്ന നമ്മളിൽ നിന്നുള്ള, നമ്മുടെ പക്കലിൽ നിന്നുള്ള. വനജ്ജൈന ഹും വനജ്ജൈന നാ രക്ഷപ്പെടുത്തി, ഹും അവരെ, മിൻ അദാബിൻ ശിക്ഷയിൽ നിന്ന്, ഗലീൽ കഠിനമായ. അപ്പോൾ ഈ വചനത്തിൻ്റെ മുമ്പുള്ള ഏതാനും ആയത്തുകളിലൂടെ ആദ് സമുദായത്തിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചതും, ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തിയതുമാണ് പരാമർശിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരെയും പോലെ ഹൂദ് നബി അലൈഹിസ്സലാമും വളരെ ഗുണകാംക്ഷയോടുകൂടി അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹി, ആ സന്ദേശം, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വ്യക്തമായ ആശയം തൻ്റെ ജനതയെ പഠിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ പ്രതികരണം, മുമ്പ് നൂഹ് നബിയുടെ ജനത സ്വീകരിച്ച അതേപോലെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും മറുപടിയും ഇടപെടലും തന്നെയായിരുന്നു. ഒരിക്കലും അവരെന്ത് ചെയ്തില്ല, ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കുകയോ നല്ല രൂപത്തിൽ പ്രതികരിക്കുകയോ മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല എന്ന് ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങളെന്ത് ചെയ്യണം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. യാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ. എന്നാൽ അള്ളാഹ് നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു നൽകും. അവൻ നിങ്ങൾക്ക് ശക്തികൾ വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുത് എന്ന് അവർ പറഞ്ഞപ്പോൾ, ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവരുടെ മറുപടി, യാഹൂദ് ഖാലു യാഹൂദ്, അവർ പറഞ്ഞു, ഹൂദ മാജിഥന ബിബയ്യിനത്തിൻ, നീയൊരു തെളിവ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല, എത്ര വ്യക്തമായ തെളിവുകൾ നൽകിയാലും ഇച്ഛകളെ പിന്തുടരുന്ന സുഖലോലുപതയിൽ അതിക്രമികളായി ജീവിക്കുന്ന ജനത ആ തെളിവുകൾക്കു നേരെ കണ്ണടക്കുകയും എന്നിട്ട് തങ്ങൾ നിലകൊള്ളുന്ന അത് എത്ര മൂഢമായ വിഡ്ഢിത്തമായ കാര്യങ്ങളാണെങ്കിലും അതിലങ്ങോട്ട് മൂടുറച്ചു നിന്ന് അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ഏതൊരു ജനതയും അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുള്ളത്. അതിലെ അഹങ്കാരികൾ അതേ മറുപടി ഇവരും പറഞ്ഞു, വമാ നഹ്നു ബിതാരികി ആലിഹത്തിന, ഹൂദേ ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കുന്നൊരു പ്രശ്നമല്ല, അൻ ഖൗലിക്, നീ പറയുന്നത് കേട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, നിന്നിൽ ഞങ്ങളോട് വിശ്വസിക്കും ചെയ്യൂല എന്നുള്ളൊരു മറുപടിയാണ് ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത ആദ് സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങളുടെ എന്തോ ദോഷബാധ നിനക്ക് കിട്ടിയിരിക്കുകയാണ്, അതും പറഞ്ഞവർ, ഇന്ന ഖൂലു ഇല്ല അഥറാക്ക ബഅലു ആലിഹത്തിന ബിസൂഇൻ. അപ്പോൾ അവരോട് ഹൂദ് നബി അലൈഹി സ്വലാം അങ്ങേയറ്റം അവരോട് അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദ്, അതിൻ്റെ ഗൗരവം, ഷിർക്ക് ചെയ്താലുള്ള അപകടം ഒക്കെ അവരോർമ്മപ്പെടുത്തിയിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ കൈവിടിയില്ല എന്നുള്ള അഹങ്കാരത്തിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ ഹൂദ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തി, ഇന്നി ഉഷ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബരീഉ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമല്ല എന്നതിന് ഞാൻ അള്ളാനെ സാക്ഷിയാക്കുകയാണ്, നിങ്ങളതിന് സാക്ഷികളായിക്കോളീം എന്ന് ഹൂദ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. മാത്രമല്ല, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അവരൊക്കെ നിങ്ങൾ വിളിച്ച് തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക എനിക്കെതിരെ, മനസ്സിലായില്ലേ, എനിക്കൊരു പ്രശ്നമല്ല, ഫഖീദൂനി ജമീഅൻ സുമ്മലാ തുന്ദിറൂൻ, നിങ്ങൾ എനിക്കൊരു ഇട തരികയും വേണ്ട, മനസ്സിലായില്ലേ, പക്ഷേ ഇന്നി തവക്കൽതു അലല്ലാ റബ്ബി വറബ്ബിക്കും, നിങ്ങളുടെയും എൻ്റെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു വാഹിദും ബിനാസ്വിയത്തിഹ, ഏതൊരു ജന്തുവും അതിൻ്റെ നിയന്ത്രണം അള്ളാൻ്റെ കയ്യില, അതിൻ്റെ നെറുകയിൽ പിടിക്കുന്ന ദായിട്ടല്ലാതെയില്ല, അള്ള പിടിക്കാത്ത, അള്ള നിയന്ത്രിക്കാത്ത ഒരു ജീവജാലമല്ല, അങ്ങനത്തെ അള്ളാഹുവിൽ എൻ്റെ റബ്ബിൽ നിങ്ങളുടെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് അല്ലേ. ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകുമ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങൾ ഞാനീ പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കാതെ ഒരു നിമിഷം പോലും നിങ്ങൾ ചിന്തിക്കാതെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ നിങ്ങൾ നിങ്ങളുടെ ഈ പിഴച്ച ഷിർക്കു കലർന്ന ഈ വിശ്വാസത്തിൽ അന്ധമായി അതിൽ മൂടുറച്ച് ഈ വിഡ്ഢിത്തത്തിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകുമ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്കു എന്നെ എൻ്റെ റബ്ബ് നിശ്ചയിച്ചയച്ചത് ഏതൊരു കാര്യമായിട്ടാണോ ആ മെസ്സേജ്, ആ സന്ദേശം, ആ തൗഹീദ്, ആ ആഖിറത്ത് റിസാലത്ത്, എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും, അത്രയേ ഉള്ളൂ, എൻ്റെ റബ്ബ് എല്ലാ കാര്യവും സൂക്ഷിച്ചു വെക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ് എന്നവരെ ഹൂദ് നബി അലൈഹി സ്വലാം ഓർമ്മപ്പെടുത്തി. അങ്ങനെ വലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങോട്ട് വന്നു. കാരണം ഏതൊരു ജനതയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ തിരസ്കരിച്ച് ആ പ്രവാചകന്മാരെ ഉപദ്രവിച്ച് ആ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് ശിക്ഷ വരട്ടടോ കൊണ്ടുവാടോ എന്നൊക്കെ പറഞ്ഞ ജനതയുടെ അവസ്ഥകൾ ഖുർആൻ ഇതിനു മുമ്പും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൂദ് നബി അലൈഹി സ്ലാമിൻ്റെ ജനതയും അവസാനം എത്തിപ്പെട്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷയിലാണ്. വലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, നജ്ജൈന ഹൂദൻ വല്ലദീന ആമനു മഅഹു, ഹൂദ് നബി അലൈഹി സ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, അതല്ലാഹുവിൻ്റെ ഒരു കരുണയാണ്, കാരുണ്യാണ്. വനജ്ജൈനാഹുമ്മിൻ അദാബിൻ ഖലീൽ, കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി. അല്ലേ, വളരെ വ്യക്തമാണ്. അവരെ കൊടുങ്കാറ്റടിച്ച് അടിപ്പിച്ചാണ് അള്ളാഹു എന്തിയത്. ഫഅമ്മ ആദുൻ ഫഉഹലികു ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ എന്ന് ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലമ്മ ജാ അംറുന എന്ന് പറഞ്ഞാൽ അദാബുന. ഇമാം സഅദി റഹ്മഹുല്ല വിശദീകരിച്ചത് അദാബുന ബി ഇർസാലി റീഹൽ അഖീം, അതികഠിനമായ കൊടുങ്കാറ്റ് അവരിലേക്ക് അയച്ച് അങ്ങനെ ശിക്ഷിച്ചു എന്നാണ്. എന്ന് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റു വചനങ്ങളിലൂടെയും സൂറത്തു ഹാഖയിൽ അള്ളാഹു അവരെങ്ങനെ നശിപ്പിച്ചു എന്ന് വ്യക്തമായി അവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊടുങ്കാറ്റടിപ്പിച്ചുകൊണ്ടാണ് നശിപ്പിച്ചു കളഞ്ഞത്. 7 ദിവസവും 8 രാത്രിയും 8 പകലും അവരിൽ തുടർച്ചയായ കൊടുങ്കാറ്റ് വന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഹൂദ് നബി അലൈഹിസ്സലാമിനെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. 58-ാമത്തെ വചനം, വതിൽ കാദുൻ ജഹദൂ ബി ആയാത്തി റബ്ബിഹിം വഅസൗ റുസുലഹു വത്തബഊ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്. വതിൽ കാദുൻ, അതാണ് ആ ജനത. ഏത്? അല്ലദീന ഔഖ അള്ളാഹു ബിഹിം മാ ഔഖ ബിദുൽമിൻ മിൻഹും ലിഅന്നഹും, അല്ലാ നശിപ്പിച്ചു കളഞ്ഞ ആ ജനത. അല്ലേ, അതാണ് ആദ് ജനത. വതിൽ കാദുൻ, ആ നിഷേധത്തിൻ്റെ അഹങ്കാരത്തിൽ ഉറച്ചുനിന്ന ആ ജനതയെ അള്ളാഹു കൊടുങ്കാറ്റടിച്ച് നശിപ്പിച്ചു. ആ ജനത, വത്തിൽ കഅദുൻ, ആ ജനത, അതാണ് ആയത്. ജഹദൂബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ജഹദ, അവർ നിഷേധിച്ചു കളഞ്ഞു. ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളെ. വഅസൗ റുസുലഹു, അവൻ്റെ ദൂതന്മാരെ അവർ ധിക്കരിക്കുകയും ചെയ്തു. അസ ധിക്കരിക്ക, അസൗ റുസുലഹു. വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു. അംറ, കൽപ്പനയെ. കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ സ്വേച്ഛാധിപതികളും മറുക്കടമുഷ്ടിക്കാരുമായവരുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇവിടെ 3 കുറ്റമാണ് ഈ ആയത്തിൽ അള്ളാഹു ആദ് സമുദായത്തിന് അവർ ശിക്ഷക്കർഹരാകാൻ കാരണമായി പറഞ്ഞത്. 1, അവരിലേക്ക് വ്യക്തമായി വന്ന അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർ നിഷേധിച്ചു കളഞ്ഞു. ജഹദൂബി ആയാത്തി റബ്ബിഹിം. 2, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിനെ അവർ ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു. വഅസൗ റുസുലഹു. 3, ദൈവിക വചനങ്ങളുമായി വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ പിൻപറ്റുന്നതിന് പകരം ആ നാട്ടിലെ സ്വേച്ഛാധിപതികളും മർക്കടമുഷ്ടിക്കാരുമായി നന്മയെ സ്വീകരിക്കാത്ത, തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന കലാപങ്ങളും ഫിത്തനകളും കുഴപ്പങ്ങളും തിന്മകളും അതിനുവേണ്ടി സംസാരിക്കുന്ന അത്തരം വക്രബുദ്ധികളുടെ ആളുകളുടെ കൽപ്പനകളെ, സ്വേച്ഛാധിപതികളുടെ മർക്കടമുഷ്ടിക്കാരുടെ കൽപ്പനകളെ അവർ പിൻപറ്റി. അതായത് നന്മയുടെ പക്ഷത്തു നിൽക്കാതെ അതിൻ്റെ മറുചേരിയിൽ നിൽക്കുന്നവരുടെ ശബ്ദങ്ങളെ പിന്തുടർന്നു എന്ന 3-ാമത്തെ കുറ്റം. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, അതായത് തങ്ങളുടെ ജബ്ബാർ എന്ന് പറയുന്നതാണ് തങ്ങളുടെ അധികാരം കൊണ്ട്, സ്വാധീനം കൊണ്ട്, കഴിവ് കൊണ്ടൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ അധികാരം സ്ഥാപിച്ച് അന്യായമായി ഉപദ്രവിക്കുന്നവർ. അനീദ് എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാതെ അതിൽ നിന്ന് ഊരിച്ചാടാനുള്ള കുതന്ത്രങ്ങൾ ഒരുക്കുന്ന വക്രബുദ്ധിക്കാർ, മർക്കടമുഷ്ടികൾ, ദുർന്യായങ്ങൾ പറയുന്നവർ. അപ്പോൾ അത്തരം ആളുകളുടെ വാദങ്ങളെ പിൻപറ്റുകയും ചെയ്തപ്പോൾ അള്ളാഹു ചെയ്തു, അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട പിസ്റോഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്ന വെളിച്ചം, മുമ്പ് ജീവിച്ച ജനസമൂഹങ്ങളും ആ ജനസമൂഹങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ അവരെ താക്കീതു ചെയ്തതും അവർക്ക് മുന്നറിയിപ്പ് നൽകിയതും അവരെ സന്തോഷവാർത്ത അറിയിച്ചതും അവരെ പഠിപ്പിച്ചതും ആയ വിഷയങ്ങൾ, ആ വിഷയങ്ങളോട് അവരുടെ സമൂഹം സ്വീകരിച്ച നിലപാടുകൾ, അവിടെ വിശ്വസിക്കുകയും സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അവരെ അള്ളാഹു എന്ത് ചെയ്തു? ഏതു നബിമാരുടെ കൂടെയുള്ള നൂഹ് നബിയുടെ ചരിത്രം തന്നെ മുമ്പ് പറഞ്ഞു, കപ്പലിൽ അവരെ നൂഹ് നബിയെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ ആദ് സമുദായത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി. ഇവിടെ ഹൂദ് നബിയെയും വല്ലദീന ആമനു മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും നജ്ജൈന നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തി മിന്ന നമ്മുടെ കാരുണ്യം കൊണ്ട്, വനജ്ജൈനാഹു മിൻ ആദാബിൻ ഖലീദ് കഠിനമായ ശിക്ഷയിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ അവൻ്റെ ആയാത്തുകളെ നിഷേധിച്ച് അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ ധിക്കരിച്ച് ആ പ്രവാചകന്മാരുടെയും ദീനിൻ്റെയും ശത്രുക്കളുടെ വാക്കുകളെ പിന്തുടർന്ന എല്ലാ ആളുകൾക്കും നാശമാണ് എന്ന് ആദ് സമുദായത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ പിശുരുടെയും ഹൃദയ വസന്തം ശ്രോതാക്കളും പിന്നെ അല്ലാഹുവിൻ്റെ ഈ വചനങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതം ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് സ്വന്തത്തോട് നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട്, റഹ്മാനായ അള്ളാഹു പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതിൻ്റെ പ്രകാശത്തിൽ ജീവിതം നയിക്കാനും ആ നന്മയിൽ പരലോകത്തുയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനുമൊക്കെയുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. ഹൃദയവസന്തം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ നിന്നും 58-59 വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനനായ ജംഷീർ സ്വലാഹി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ എന്നാൽ നബിയേ നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.
2: വഇദാ റഅല്ലദീന ളലമുൽ അദാബ ഫലാ യുഖഫഫു അൻഹും വലാഹും യുൻറൂൻ.
0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅദനു ലഹും ഫയഅതദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാറൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോ തഫ്സീർ അമാനി സൂറ നഹൽ 120 മുതൽ 124 കൂടി വചനങ്ങളുടെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 120. ഇന്ന ഇബ്രാഹിമ, നിശ്ചയമായും ഇബ്രാഹിം, കാന, ആകുന്നു, ആയിരുന്നു, ഉമ്മതൻ, ഒരു സമുദായം, മാതൃകാ നേതാവ്, ഓനിതൻ, ഭക്തിയുള്ള, ഒതുക്കമുള്ള, അനുസരണമുള്ളവൻ, ലില്ലാഹി, അല്ലാഹുവിന്, അല്ലാഹുവോട്, ഹനീഫൻ, ഋജുമാനസനായ, നിഷ്കളങ്കഹൃദയനായ, വലം യക്കു, അദ്ദേഹം ആയിരുന്നില്ല, ആയിട്ടില്ല, മിനൽ മുഷ്രിക്കീൻ, മുഷ്രിക്കുകളിൽ, പങ്കുചേർക്കുന്നവരിൽ, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവൻ.

0: നിശ്ചയമായും ഇബ്രാഹിം അള്ളാഹുവിനോട് ഭക്തി അനുസരണമുള്ള ഋജുമാനസനായ ഒരു പ്രത്യേക സമുദായം അഥവാ മാതൃകാ നേതാവ് ആയിരുന്നു. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നിട്ടുമില്ല.
1: വചനം 121. ശാക്കിറൻ, നന്ദി കാണിക്കുന്നവൻ, നന്ദി കാണിച്ചുകൊണ്ട്. ലി അൻഉമിഹി, അവന്റെ അനുഗ്രഹങ്ങൾക്ക്. ഇജ്തബാഹു, അദ്ദേഹത്തെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. വഹദാഹു, അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തിരിക്കുന്നു, വഴി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഇലാ സിറാത്തിൻ, ഒരു പാതയിലേക്ക്, വഴിയിലേക്ക്. മുസ്തഖീമിൻ, ചൊവ്വായ, നേരെയുള്ള.
2: ശാകിറൻ ലി അൻഉമിഹി ജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം.
0: അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവൻ ആയിരുന്നു. അദ്ദേഹത്തെ അവൻ തിരഞ്ഞെടുക്കുകയും നേരെ ചൊവ്വയുള്ള ഒരു പാതയിലേക്ക് അദ്ദേഹത്തെ അവൻ നയിക്കുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 122. വആതൈനാഹു, അദ്ദേഹത്തിനു നാം നൽകുകയും ചെയ്തു. ഫിദ്ദുനിയ, ഇഹത്തിൽ. ഹസനതൻ, നന്മ, നല്ലത്. വഇന്നഹു, അദ്ദേഹമാകട്ടെ, നിശ്ചയമായും അദ്ദേഹം. ഫിൽ ആഖിറത്തി, പരലോകത്തിൽ. ലമിന സ്വാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ടവൻ തന്നെ.
2: വആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ.
0: ഇഹത്തിൽ അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തു. അദ്ദേഹം പരലോകത്തിലാകട്ടെ സദ്വൃത്തന്മാരിൽപ്പെട്ടവൻ തന്നെ.
1: വചനം 123. ثم اوحينا, പിന്നെ നാം വഹയു നൽകി. ഇലൈക, നിനക്ക്, നിന്നിലേക്ക്. അനിത്തബിഅ, നീ പിൻപറ്റുക എന്ന്. മില്ലത, മാർഗത്തെ. ഇബ്രാഹീമ, ഇബ്രാഹീമിന്റെ. ഹനീഫൻ, ഋജുമാനസനായ നിലയിലുള്ള, നിഷ്കളങ്ക ഹൃദയനായ നിലയിലുള്ള. വമാ കാന, അദ്ദേഹം ആയിരുന്നുമില്ല. മീനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽപ്പെട്ടവൻ. ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവൻ.

0: പിന്നീട് ഇപ്പോൾ നിനക്ക് നാം വഹയ് അഥവാ സന്ദേശം നൽകിയിരിക്കുന്നു. ഋജുമാനസനായ നിലയിലായിരുന്ന ഇബ്രാഹിമിന്റെ മാർഗത്തെ പിൻപറ്റണമെന്ന്. അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നതുമില്ല.
1: മുശ്രിക്കുകൾ മതാചാരങ്ങളായി ആചരിച്ചു വന്നിരുന്ന ശിർക്കുപരമായ പല കാര്യങ്ങളെക്കുറിച്ചും മുമ്പ് പ്രസ്താവിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ പിൻഗാമികളും അദ്ദേഹത്തിന്റെ മാതൃകയും നടപടിക്രമവും സ്വീകരിച്ചു വരുമെന്ന നിലക്കാണ് അതെല്ലാം അവർ ആചരിച്ചു വന്നിരുന്നതും. വാസ്തവത്തിൽ അദ്ദേഹം സ്വീകരിച്ചു വന്നിരുന്ന മാർഗമാകട്ടെ അതിനെല്ലാം ഘടകവിരുദ്ധവുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഇന്നിന്ന പ്രകാരമായിരുന്നുവെന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്ന അതേ മാർഗം സ്വീകരിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയോട് കൽപ്പിച്ചിരിക്കുന്നതെന്നും അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. സമുദായം, സമൂഹം എന്നീ അർത്ഥങ്ങളിലാണ് ഉമ്മത്ത് എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളതെന്നും ചിലപ്പോൾ വേറെ അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടാറുണ്ടെന്നും അവയിൽ ഒന്ന് മാതൃകാ നേതാവ് എന്നാണെന്നും സൂറത്ത് ഹൂദിലെ 8 വചനത്തിന്റെ വിവരണത്തിൽ നാം വിവരിച്ചുവല്ലോ. ഒരു വമ്പിച്ച സമുദായത്തിനു മാതൃകയും നേതൃത്വവും നൽകിയ മഹാനായ

തിരിക്കുന്നു. അതെ, അദ്ദേഹത്തെ അവൻ നേർമാർഗത്തിന്റെ മാതൃകയും സന്മാർഗികളുടെ നേതാവും ശിർക്കിന്റെ ഖണ്ഡകോടാലിയും തൗഹീദിന്റെ പതാകവാഹകനുമാക്കി ഉയർത്തിയിരിക്കുന്നു. ആറ്, ചൊവ്വായ മാർഗത്തിലേക്ക് അദ്ദേഹത്തെ അല്ലാഹു നയിച്ചിരിക്കുന്നു. അല്ലാഹു നേർമാർഗത്തിലേക്ക് നയിച്ചു കൊടുത്തവർ പിന്നെ വഴിതെറ്റുന്ന പ്രശ്നമില്ലല്ലോ. ഏഴ്, ഇഹത്തിൽ അവൻ അദ്ദേഹത്തിനു നന്മ നൽകിയിരിക്കുന്നു. ഇഹത്തിൽ വെച്ചു അദ്ദേഹത്തിനു സിദ്ധിച്ച നിസ്തുലമായ നന്മകൾ കുറച്ചൊന്നുമല്ല. വേദക്കാരും അവരുമായി ബന്ധപ്പെട്ടവരുമായ എല്ലാ സമുദായങ്ങൾക്കിടയിലും കാലാവസാനം വരെ അദ്ദേഹത്തിന്റെ സൽപ്പേരും സൽകീർത്തിയും നിലനിൽക്കുന്നുവെന്നുള്ളത് അവയിൽ ഒന്നത്രേ. എട്ട്, പരലോകത്ത് സദ്വൃത്തന്മാരുടെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹം. പരലോകത്ത് മനുഷ്യനു ലഭിക്കുവാനുള്ള സർവ്വനേട്ടങ്ങളുടെയും മാനദണ്ഡം അവൻ സദ്വൃത്തനും സൽക്കർമ്മിയും ആയിരിക്കുകയെന്നതാണല്ലോ. ഇബ്രാഹിം അലഹിസ്സലാം നബിയുടെ ഉത്കൃഷ്ട ഗുണങ്ങളും സ്ഥാനമാനങ്ങളും ചൂണ്ടിക്കാട്ടിയ ശേഷം അദ്ദേഹം സ്വീകരിച്ചു വന്ന അതേ മാർഗവും നടപടിക്രമവും പിൻപറ്റുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഇതോടുകൂടി മുകളിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ രണ്ട് ഗുണങ്ങളെ വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം വക്രമാർഗങ്ങളെല്ലാം വിട്ടു നേർമാർഗത്തിൽ മാത്രം ഉറച്ചുനിന്ന നിഷ്കളങ്ക ഹൃദയനായിരുന്നു, അഥവാ ഹനീഫൻ എന്നും. ശിർക്കിന്റെ മാർഗങ്ങളിലൊന്നും അദ്ദേഹത്തിനു പ്രവേശനമുണ്ടായിരുന്നില്ല, അഥവാ ഒമാ കാനമിനൽ മുശ്രിക്കീൻ എന്നുമാണത്. എല്ലാ സൽഗുണങ്ങളുടെയും ഉറവിടം ഈ രണ്ട് ഗുണങ്ങളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രബോധന മാർഗത്തിന്റെ അടിത്തറയും അവ തന്നെ. വചനം 124. ഇന്നമാ ജുഇല, ആക്കപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു, ഏർപ്പെടുത്തപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു. അസ്സബ്തു, ശബ്ബത്ത് ആചരണം. അലല്ലദീന, യാതൊരുവരുടെ മേൽ മാത്രം. ഇഖ്തലഫു, അവർ ഭിന്നാഭിപ്രായത്തിലായി. ഫീഹി, അതിൽ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലയഹ്കുമു, അവൻ വിധിക്കുക തന്നെ ചെയ്യും. ബൈനഹും, അവർക്കിടയിൽ. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. ഫീമാ, യാതൊന്നിൽ. കാനു, അവരായിരുന്നു. ഫീഹി, അതിൽ. യഖ്തലിഫൂൻ, അവർ ഭിന്നാഭിപ്രായത്തിലാകും.

0: ശബ്ബത്ത് ആചരണം ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതിൽ ഭിന്നാഭിപ്രായത്തിലായവരുടെ മേൽ മാത്രമാകുന്നു. നിശ്ചയമായും നിന്റെ റബ്ബ് യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായത്തിലായിക്കൊണ്ടിരിക്കുന്നുവോ അതിൽ അവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ വെച്ച് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും.
1: ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ മാർഗം പിൻപറ്റുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായ വേദക്കാർ ശനിയാഴ്ച ദിവസം ആഴ്ചതോറും ആചരിച്ചു വരുന്ന ശബ്ബത്താചരണം എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നില്ല? അതേസമയം വെള്ളിയാഴ്ച പ്രധാന ദിവസമായി ആചരിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിക്കപ്പെടുന്നതിനുള്ള മറുപടിയാണിത്. ശബ്ബത്തിന്റെ ആചരണം ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ കാലശേഷമാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആരുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നുവോ അവർ തന്നെയാണ് അതിൽ ഭിന്നിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അവരോട് യോജിക്കാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ മാർഗത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുവാനാവില്ല. അവരുടെ ഭിന്നതയെക്കുറിച്ചുള്ള തീരുമാനം അള്ളാഹു ഖിയാമത്തു നാളിൽ നടത്തിക്കൊള്ളുകയും ചെയ്യും എന്നത്രേ മറുപടിയുടെ സാരം. ഇമാം ഷാഫിഇ, ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള എന്നിവർ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നാം അവസാനം വന്നവരാകുന്നു, ഖിയാമത്തു നാളിൽ നാം മുമ്പന്മാരുമായിരിക്കും. പക്ഷേ അവർക്ക് അഥവാ വേദക്കാർക്ക് നമ്മുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെടുകയും നമുക്ക് അവരുടെ ശേഷം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ദിവസമാണ് അഥവാ വെള്ളിയാഴ്ച ദിവസമാണ് അവരുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവരതിൽ ഭിന്നിച്ചു. എന്നാൽ അള്ളാഹു നമ്മെ അതിലേക്ക് വഴിചേർത്ത് തന്നിരിക്കുന്നു.

0: അങ്ങനെ മനുഷ്യർ അതിൽ നമ്മുടെ പിന്നിലാണുള്ളതും യഹൂദികൾ നാളെയും ക്രിസ്ത്യാനികൾ മറ്റന്നാളും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂസ അലൈഹിസ്സലാം നബി യഹൂദികളോട് ജുമുഅ ദിനം അഥവാ വെള്ളിയാഴ്ച ആചരിക്കുവാൻ കൽപ്പിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അള്ളാഹുവിനായി അഥവാ ആരാധനാ കർമ്മങ്ങൾക്കായി ഒഴിഞ്ഞിരിക്കണം, അന്ന് നിങ്ങൾ ജോലികളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് വെള്ളിയാഴ്ചയായിരുന്നു. അവർ അതിന് വിസമ്മതിച്ചു. അള്ളാഹു സൃഷ്ടിയിൽ നിന്ന് ഒഴിവായ ദിവസമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കാവശ്യമില്ല എന്നവർ പറഞ്ഞു. ഇത് ശനിയാഴ്ചയാണ്. അങ്ങനെ ആ ദിവസം അദ്ദേഹം അവരിൽ നിശ്ചയിക്കുകയും അവരുടെ മേൽ കർമ്മങ്ങൾ കർശനമാക്കുകയും ചെയ്തു. പിന്നീട് ഈസാ അലൈഹിസ്സലാം നബിയും വെള്ളിയാഴ്ച കൊണ്ടുവന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, അവരുടെ പെരുന്നാൾ ദിവസം നമ്മുടെ പെരുന്നാളിന് ശേഷമായിരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ ഞായറാഴ്ച സ്വീകരിച്ചു. ശബ്ബത്തിൽ അവർ ഭിന്നിച്ചു. ഇഖ്തലഫു ഫീഹി എന്നതിന്റെ താൽപര്യം, വേദക്കാർ അവരുടെ നബിമാരുടെ നിർദ്ദേശം സ്വീകരിക്കാതിരുന്നുവെന്നാണെന്ന് മേലുദ്ധരിച്ചതിൽ നിന്നു മനസ്സിലാക്കാം. ശബ്ബത്തുനാളിനെ യഥാവിധി ആചരിക്കാതെ യഹൂദികളിൽ ചിലർ അന്ന് മത്സ്യം പിടിച്ചതും അതിനെ തുടർന്ന് അവരെ ശിക്ഷിച്ചതും അല്ലാഹു അധ്യായം 7:163-166 വരെ വിവരിച്ചിട്ടുണ്ടല്ലോ. അതാണിവിടെ ഉദ്ദേശ്യമെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ഇതിന് ഇവിടെ പ്രസക്തി കാണുന്നില്ല. യഹൂദികൾക്കിടയിലുള്ള ഭിന്നിപ്പാണ് ഉദ്ദേശ്യമെന്നും ചിലർ പറയുന്നു. യഹൂദികൾക്കിടയിൽ ശബ്ബത്തുനാളിന്റെ ആചരണ സ്വഭാവത്തിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ദിവസനിർണയത്തിൽ ഭിന്നിപ്പുണ്ടായിട്ടില്ലെന്നുള്ളതും പ്രസ്താവ്യമാകുന്നു. യഹൂദികൾക്കും അവരിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നവർക്കും ഇടയിൽ മാത്രമേ അതിൽ ഭിന്നിപ്പുണ്ടായിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെള്ളിയാഴ്ച ആചരിച്ചിരുന്നുവെന്നും ചിലർ പ്രസ്താവിച്ചു കാണുന്നു. ഇതിനും തെളിവുകളില്ല. ഈസാ അലൈഹിസ്സലാം നബിയുടെ കാലത്ത് ശനിയാഴ്ച ദിവസം തന്നെയായിരുന്നു ശബ്ബത്ത് ആചരണം നടന്നിരുന്നതെന്നും പിന്നീട് ക്രിസ്തീയ സഭകളാണ് അതിനു പകരം ഞായറാഴ്ചയുടെ ആചരണം നടപ്പിൽ വരുത്തിയതെന്നും ക്രിസ്ത്യാനികളുടെ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അടിക്കുറിപ്പ്: ശബ്ബത്ത് എന്ന ശീർഷകത്തിൽ വേദപുസ്തക നിഘണ്ടുവിൽ പറയുന്നു, ഇക്കാലത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ച പൊതുവെ ശബ്ബത്ത് എന്നും കർത്താവിന്റെ ദിവസം എന്നും പറഞ്ഞു വരുന്നു. എന്നാൽ യഹൂദന്മാർ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തെ ശബ്ബത്ത് എന്നും ആദ്യ ക്രിസ്ത്യാനികൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തെ കർത്താവിന്റെ ദിവസമെന്നും പറഞ്ഞുവെന്ന് ധരിക്കണം. ആദ്യ ക്രൈസ്തവ സഭയിൽ യഹൂദമതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ 7-ാം ദിവസം ശബ്ബത്തായി ആചരിച്ചുവെങ്കിലും ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവിന്റെ ദിവസമായി ആചരിക്കുക കൂടുതൽ പ്രചാരമായിത്തീരുകയാൽ ക്രൈസ്തവ സഭയിൽ യഹൂദ പ്രമാണം ക്ഷയിച്ചപ്പോൾ കർത്താവിന്റെ ദിവസം ഭൂരിപക്ഷം ജനങ്ങളാൽ ആചരിക്കപ്പെട്ടു. എബ്രായർ ശബ്ബത്തിനെ സംബന്ധിച്ചുള്ള ഭാരമേറിയ കൽപ്പനകളാൽ ജനങ്ങളെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് പൗലോസ് ക്രിസ്ത്യാനികൾ ദിവസങ്ങളെ വിശേഷിപ്പിച്ചിട്ട് ആവശ്യമില്ലെന്ന് ഉത്ബോധിപ്പിക്കുന്നു. ക്രമേണ സഭ വളർന്നു വന്നതോടുകൂടി ദിവസം തോറും ഓരോരുത്തരും ആരാധനയ്ക്ക് വരുന്നത് അസാധ്യമെന്ന് കണ്ട് ഒരു നിശ്ചിത ദിവസം ഏർപ്പെടുത്തേണ്ടതായി വന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആരാധനാ ദിവസമായി തീർന്നു. അതിനെ ശബ്ബത്ത് എന്നും പേരിട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ മാർഗത്തെയാണ് പിൻപറ്റേണ്ടതെന്ന് കൽപ്പിച്ച ശേഷം അദ്ദേഹം ആ മാർഗത്തിലേക്കു ജനങ്ങൾ ക്ഷണിച്ചിരുന്ന പ്രകാരം അതിലേക്ക് ക്ഷണിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: Peace Radio. Tune to reality.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേട്ടത് സൂറ യാസീനിൽ നിന്നും 41 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രദ ആണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ പാരായണത്തിലേക്ക്.

0: മുഖ്റജൂൻ.
1: മഷാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നൂനു സാക്കിനവ തെന്മീനിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ 4 നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൽഹാർ 6 അക്ഷരങ്ങൾ, ഹാവ് ഹാവ് ഐന് ഗൈന് ഹാവ് ഹംസ. ഉദാഹരണം അൻഅംത, കുഫുവൻ, അഹദ് പോലെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇദ്ഗാം ബിഗുന്ന, മീമ് നൂന് വാവ് യാ, ഹബലും മിം മസദ്. പിന്നെ ഇദ്ഗാം ബിലാ ഗുന്ന, ലാമ് റാ, വലം യകുല്ലഹു, ഹുദല്ലിൽ മുത്തഖീൻ. അപ്പോൾ ഇൽഹാറ് 6 അക്ഷരം, ഇദ്ഗാം ബിഗുന്ന 4 അക്ഷരം, ഇദ്ഗാം ബിലാ ഗുന്ന 2 അക്ഷരം, പിന്നെ ഇഖ്ലാബ് 1 അക്ഷരം, ബാ അംബിയ പോലെയുള്ള സ്ഥലങ്ങൾ. ഈ 4 നിയമങ്ങളുടെയും അക്ഷരങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം. അത് മനസ്സിൽ വളരെ ഉറപ്പിച്ച് സംശയം ഉണ്ടാകാത്ത നിലക്ക് ഈ അക്ഷരങ്ങൾ നമ്മൾ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത് പറയാൻ കാരണം, ഇനി ഒരു നിയമം മാത്രമേ ഉള്ളൂ. ആ നിയമത്തിന് ഇഖ്ഫാ എന്നാണ് പറയുക. ഇഖ്ഫാ, അത് 15 അക്ഷരങ്ങളാണ്. അതായത് ഇൽഹാറിൻ്റെ 6, ഇദ്ഗാം ബിഗുന്ന 4, 6 4 10, ബിലാഗുന്ന 2, 10 2 12, ഇഖ്ലാബ് 13, ബാക്കി 15 അക്ഷരങ്ങൾക്കും ഒരൊറ്റ നിയമമാണ്. അപ്പോൾ ആ 15 അക്ഷരങ്ങൾ ഏതാണ് എന്ന് കാണാതെ പഠിക്കും.

നന്നായിരിക്കും. പക്ഷേ പ്രായോഗികമായി മറ്റൊരു എളുപ്പവഴിയുണ്ട്. അതായത് ഈ നാല് നിയമങ്ങളുടെ ഇൽഹാറ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, ഇഖ്ലാബ്, ഇതിൻ്റെ നാലിൻ്റെയും അക്ഷരങ്ങൾ കൃത്യമായി ഓർത്തു വച്ചാൽ ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇഖ്ഫ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു വച്ചാൽ അതല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇഖ്ഫ ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഒരു ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമത്തിൻ്റെ ഒരു ഉദാഹരണം ആ നിയമത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതിനെളുപ്പം മിൻ ശരി തന്നെയാണ്. കാരണം സൂറത്തുൻ നാസിലും ഫലക്കിലും ഒക്കെ വന്നിട്ടുള്ള മീൻ ശരി, മീൻ ശരി, നൂൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുകയും മൂക്കിലൂടെ ശബ്ദം ഒരു മൂളം മൂളക്കൽ പുറത്തേക്ക് വരികയും ചെയ്യുക. മീൻ ശരി, ഇത് 15 അക്ഷരങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. അതൊന്ന് പറയാം. താ, നൂൻ സാക്കിനക്ക് ശേഷം താ വന്നാൽ ഇഖ്ഫ ആണ്. ഉദാഹരണം, അൻതും മീൻ ശരി. രണ്ട് കലിമത്തിലുള്ള ഉദാഹരണം, ലൻ തനാലുൽ ബിർറ, ഒരു കലിമത്തിൻ്റെ ഉദാഹരണം, യൻതഹു. തൻവീൻ്റെ ഉദാഹരണം, ജന്നാതുൻ തജ്രി, പോരാ, ജന്നാത്തുൻ കഴിഞ്ഞിട്ട് അവിടെയാണ് ഇഖ്ഫായിൻ്റെ മണിക്കൽ വരേണ്ടത്.

0: ആ അങ്ങനെ. പിന്നെ സഅ ഫമൻ സഖുലത്.
1: വമൻ സഖുലത്
0: ഒറ്റ കലിമത്ത് മൻസൂറ.
1: മൻസൂറ
0: തൻവീൻ മ

0: ജീമ് മിൻ ജിബാലിൻ,
1: മിൻ ജിബാലിൻ.
0: അതായത് നൂന് ഉച്ചരിക്കുന്നത് പോലെ കൊണ്ടുവരിക. നൂന് ഉച്ചരിക്കുമ്പോൾ നമ്മളെ നാവിൻ്റെ അറ്റം പല്ലിൻ്റെ മുകൾ ഭാഗത്ത് തട്ടുകയാണ്. നൂൻ ഒന്ന് ഉച്ചരിച്ചു നോക്കൂ. ആ നാവിൻ്റെ അറ്റം മുകളിൽ തട്ടുകയാണ്. അപ്പോൾ മുകളിൽ തട്ടരുത്, തട്ടാൻ ഇങ്ങനെ അടുത്ത് വരിക, എന്നിട്ട് മൂക്കിലൂടെ ശബ്ദം വരും ചെയ്യാം. അതായത് മിൻ ശരി എന്നല്ല, മറിച്ച് മീ മീ ശരി. മനസ്സിലായില്ലേ? ഏ മീ ശരി പറഞ്ഞാട്ടെ. രണ്ട് കലിമത്തിൽ മീ ജിബാലിൻ, മിൻ ജിബാലിൻ അല്ല, മീ മീ
1: ജിബാലിൻ, മീ ജിബാലിൻ.
0: ആ

0: രണ്ട് തൻവീൻ വന്നത് ഐനുൻ ജാരിയ
1: ഐനുൻ ജാരിയ.
0: ദാലിൻ്റെത് മീൻ

0: ഓതി പഠിച്ചതിന് ശേഷമാക്കാം ഇൻഷാ അല്ലാ. അത് അടുത്ത എപ്പിസോഡിൽ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: വായിക്കുന്ന സമയങ്ങളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും ആയത്തുകളും പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന പാരായണ പഠനം പരിപാടിയിൽ അവതരിപ്പിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ കലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണവും അതിൽ നാം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. സൂറത്തുൽ ഖലം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ, ഏതാനും ക്ലാസ്സുകളിലൂടെ 45 വരെയുള്ള ആയത്തുകൾ കേട്ടു മനസ്സിലാക്കി. ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഇൻഷാല്ലാ നമുക്ക് എടുക്കുവാനുള്ളത്. പാരായണം കൃത്യമാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. 46 ആയത്ത് മുതൽ ശ്രദ്ധിക്കുക.

0: أم تسألهم أجرا فهم من مغرم مثقلون. أم تسألهم أجرا أم تسألهم أجرا أم تسألهم أجرا أم تسألهم أجرا. നമ്മൾ ഓതി പോകുമ്പോൾ വരുന്ന മാറ്റമാണത്. അം തസ്അലുഹും അജ്റൻ വേണ്ടത് അം തസ്അലുഹും മജ്റൻ. ആ പോയി മജ്റൻ എന്നാവുന്നു. ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ. ഇവിടെയൊക്കെ മണിക്കേണ്ടതുണ്ട്, പല നിയമങ്ങളുണ്ട്. എപ്പോൾ എല്ലാ ആയത്തുകളിലൂടെയും അല്ലെങ്കിൽ അധിക ക്ലാസ്സിലും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിനാൽ ഇടക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഫഹും മിൻ മഗ്റമിൻ, അവിടെ ഗൈനിൻ്റെ മഖ്റജ് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോ മഹറമുൻ ആവാൻ മഹറമിൻ. അതുപോലെ മുസ്ഖലൂൻ മുസ്ഖലൂൻ, സഅ് സീനാവുന്നു, ഖാഫ് കാഫാവുന്നു. മുസ്ഖ മുസ്ഖലൂൻ. 47-ാമത്തേതിൽ അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. ഇവിടെ ഗൈബ് എന്നതിലെ ഗൈനിൻ്റെ ഉച്ചാരണം. അതുപോലെ ഫഹും യക്തുബൂൻ ഫഹും യക്തുബൂൻ ഫഹും യക്തുബൂൻ. അഥവാ ഓരോ അക്ഷരം പ്രത്യേകിച്ചും സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം ഏതാണോ വരുന്നത്, ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന തെറ്റ്. സുക്കൂനുള്ള നൂനാവട്ടെ, സുക്കൂനുള്ള മീമാവട്ടെ, എന്താവട്ടെ, സുക്കൂനുള്ള ലാമാവട്ടെ, ഇവിടൊക്കെ അതുകൊണ്ട് കൂട്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നു. അങ്ങനെ അത് മറ്റൊരക്ഷരമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഫഹും യക്തുബൂൻ എന്ന് പറയേണ്ടത് ഫഹും യക്തുബൂൻ, കണ്ട ഫഹും മ്യ ഫഹും യക്തുബൂൻ. ഇങ്ങനെയാണ് ഓരോ തെറ്റുകളും ഉണ്ടാവുന്നത്. ഇനി അടുത്ത ആയത്തിൽ 48-ാമത്തെ ആയത്തിൽ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക്. ഇവിടെ ഫസ്ബിർ എന്ന് പറയുന്നത് ഫസ്ബിർ ലി ഹുക്മി അല്ല, ഫസ്ബിർ റായിനെ തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ലി ഹുക്മി ഹ റബ്ബിക് വല തെക്കുങ്ക ഇഖ്ഫവും ബിഗുന്ന തെക്കുങ്ക സോഹിബി സോഹിബില സ്വാദ് സോഹിബല്ല സോഹിബിൽ ഹൂത്ത് ഹൂത്ത് ഹൂത്ത് അല്ല സോഹിബിൽ ഹൂത്ത്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അക്ഷരം തന്നെ മാറി ഹ മാറി ഹ ആവുന്നു. എത്ര വലിയ തെറ്റാണ് അതൊക്കെ. ഇദ്നാദ വഹുവ മക്ദൂം മക്ദൂം. നമ്മൾ ഓതുന്നതോ മക്ലൂം അല്ലെങ്കിൽ മക്ലൂം. അവിടെയും ശ്രദ്ധിക്കുക, വഹുവ മക്ദൂം. ലൗല അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബി ലൗല അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബി. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് അയിൻ നിഅമത്ത് എന്നതിലെ അയിൻ. ലനുബിദ ബിൽ അറായി ലനുബിദ ബിൽ അറായി. ഇവിടെ അയിൻ ലനുബിദ ബിൽ അറായി ഓതുമ്പോൾ ലനുബിദ ബിൽ അറായി ലറായി. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂൻ, ലാമിന് സുക്കൂനാണ്. അപ്പോൾ ബിൽ അറായി വഹുവ മദ്മൂം മസ്മൂം അല്ല മദ്മൂം. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ ഫജ്തബാഹു റബ്ബു. ഇവിടെ ജീമിനെ ഖൽഖല ചെയ്യണം. റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ. സ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. وَإِيَّكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرُ. ഇവിടെ وَإِيَّكَادُ الَّذِينَ كَفَرُوا പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. وَإِيَّكَادُ ദാലാണ്, ദാലിന് പുള്ളിയില്ല, യക്കാദു അല്ല. ഓതി പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ وَإِيَّكَادُ الَّذِينَ يَكَادُ الَّذِينَ. ദാല് പൂർണ്ണമാകാതെ ദാല് വരുന്നു يَكَادُ الَّذِينَ. അവിടെയും ശ്രദ്ധിക്കുക, യക്കാദു ദു ദ ദി ദു ആണ്. അല്ലദീന കഫറു ലയുസ്ലിഖൂനക് ലയുസ്ലി സ ലയുസ്ലിഖൂനക് അല്ല ലയുസ്ലിഖൂനക് ബി അബ്സാരിഹിം സ്വാദ് ബി അബ്സാരിഹിം അല്ല സീനല്ല ബി അബ്സാ ബി അബ്സാരിഹിം. ലമ്മാ സമിഉ ദിക്റു കാഫിനെ ഖൽഖല ചെയ്യാൻ പാടില്ല. ദിക്ർ അല്ല ദിക്. ലമ്മാ സമിഉ ദിക് ويقولون انه لمجنون ويقولون انه لمجنون قاف كاف عوان പാടില്ല. ويقولون انه لمجنون وما هو الا ذكر للعالمين وما هو الا ذكر لي ذكر لي الا ذكر لل رائنه തൻവീനാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. ദിക്റുൽ ലിൽ ആലമീൻ. അതുപോലെ തന്നെ ദിക്റുൻ എന്ന കാഫിനെ കലക്കലയും ചേരുത് ദിക്റുൽ ലിൽ ആലമീൻ എന്നാണ് ഓതേണ്ടത്. ഒന്നുകൂടെ നമ്മൾക്ക് ഈ ഭാഗം ഓതാം.
1: أَمْ تَسْأَلُهُمْ أَجْرًا

0: സൂറത്തുൽ ഖലം അൽഹംദുലില്ല അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതെ, പാരായണത്തിൽ ധാരാളം തെറ്റുകളാണ് ഓരോ ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ വിഷയം പഠിക്കുകയും കൃത്യമായിട്ട് പാരായണം ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അത്തഹ്സീൻ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ ഖലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് ഹാഫിസ് അബ്ദുഷുക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനപ്പാഠം. മനപ്പാഠം ഖിറാഅത്ത് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. സൂറത്ത് യൂസുഫ് 1-21 വരെ മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ألم نشرح لك صدرك ووضعنا عنك وزرك

0: فانتصب وإلى ربك فارغب.
1: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ. ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച

0: അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറ അൻആം 142 മുതൽ 144 വരെയുള്ള വചനം, ഖിറാഅത്ത് ഖലീഫ തുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്ത് അൻആം ആയത്ത് 142 മുതൽ 144 വരെ പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് അത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിനെയും എതിർത്തിരുന്ന സമയത്ത് ത്യാഗോജ്ജലമായ തൻ്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലെ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ആഖ്യാനമാണ് ഇപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്.
2: വചനം 115. ഇന്നമ ഹറമ, അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അലൈക്കും, നിങ്ങളുടെ മേൽ, അൽ മൈതത, ശവത്തെ, വദ്ദമ, രക്തത്തെയും, വലഹ്മ, മാംസവും, അൽ ഖിൻസീരി, പന്നിയുടെ, വമ, യാതൊന്നും, ഉഹില്ല, ശബ്ദം ഉയർത്തപ്പെട്ടിരിക്കുന്നു, അറുക്കപ്പെട്ടിരിക്കുന്നു, ലിഗൈറില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്കു വേണ്ടി, ബിഹി, അതുകൊണ്ട്, അതുവഴി, ഫമൻ, എനി ആർ, വല്ലവനും, ഇൽ തുറ, നിർബന്ധിതനായി, ഗൈറ ബാഗിൻ, തേടുന്നവനല്ലാതെ, കാംക്ഷിക്കുന്ന, ധിക്കരിക്കുന്നവനല്ലാതെ, വല ആദിൻ, അതിരുകടന്നവനുമല്ലാതെ, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: ശവവും രക്തവും പന്നിമാംസവും അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ട അഥവാ അറുക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിയമലംഘനം കാംക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ഭക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അപ്പോൾ നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.
1: ഈ വചനത്തിലടങ്ങിയ സംഗതികളും ആശയങ്ങളും അൽബഖറ 173-ലും മാഇദ 4-ലും അൻആം 145-ലും മുമ്പ് വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഇദയിലും അൻആമിലും വേണ്ടത്ര വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും വിവരിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ അവിടങ്ങളിൽ നോക്കുക. ഇത്രയും കുറഞ്ഞ വസ്തുക്കളെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളുവെങ്കിലും മുശരിക്കുകൾ അവരുടെ സ്വന്തം വകയായി വേറെയും പലതും നിഷിദ്ധമാക്കി വച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത വചനത്തിൽ പറയുന്നത്.
2: വചനം 116. വല തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്. ലിമ തസിഫു, വിവരിക്കുന്നതിനാൽ. അൽസിനതുക്കും, നിങ്ങളുടെ നാവുകൾ. അൽകദിബ, വ്യാജം. ഹാദ, ഇത്. ഹലാലുൻ, അനുവദനീയമാണ്. വഹാദ, ഇത്. ഹറാമുൻ, നിഷിദ്ധമാണ്. ലിതഫ്തറു, നിങ്ങൾ കെട്ടിയുണ്ടാക്കുവാൻ വേണ്ടി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. അൽകദിബ, വ്യാജം. ഇന്ന, നിശ്ചയമായും. അല്ലദീന യഫ്തറൂന, കെട്ടിച്ചമക്കുന്നവർ. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. അൽകദിബ, വ്യാജം. ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല.

0: നിങ്ങളുടെ നാവുകൾ വ്യാജവിവരണം നൽകി വരുന്നതിനാൽ മാത്രം നിങ്ങൾ പറയുകയും അരുത്. ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധവുമാണ് എന്നിങ്ങനെ. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുവാൻ വേണ്ടി, അഥവാ അതാണതിന്റെ കലാശമാകുക. നിശ്ചയമായും അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ വിജയിക്കുകയില്ല.
1: വചനം 117. മറ്റാഴിൻ, ഒരു സുഖാനുഭവോ, സുഖം, ഉപയോഗം. അലീലുൻ, അല്പമായ, കുറഞ്ഞ. വലഹും, അവർക്കുണ്ടുതാനും. അദാബുൻ, ശിക്ഷ. അലീമുൻ, വേദനയേറിയ.
2: മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം,
0: അല്പമാത്രമായ ഒരു സുഖാനുഭവം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും.
1: എന്തെങ്കിലും തെളിവോ വല്ല പ്രമാണമോ കൂടാതെ സ്വന്തം നാവിനാൽ ഉരുവിടുന്ന ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു ഹലാലാക്കിയ അഥവാ അനുവദനീയമാക്കിയ ചില വസ്തുക്കളെ ഹറാമും അഥവാ നിഷിദ്ധവും, ഹറാമാക്കിയ ചില വസ്തുക്കളെ ഹലാലുമാക്കിക്കൊണ്ട് മുശ്രിക്കുകൾ മതവിധികൾ കെട്ടിയുണ്ടാക്കിയിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുകയാണ്. മതത്തിൽ ഹലാലെന്നും ഹറാമെന്നും വിധി കൽപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും അല്ലാഹുവിനായിരിക്കെ, ഇത് അല്ലാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കലാണല്ലോ. അല്ലാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. ഇഹത്തിൽ വെച്ചു തുച്ഛമായ വല്ല കാര്യലാഭവും ലഭിച്ചേക്കാമെങ്കിലും പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷയായിരിക്കും ഫലം എന്നു സാരം. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ശവം, പന്നിമാംസം മുതലായവയെ അവർ അനുവദനീയമായി ഗണിച്ചിരുന്നു. ബഹീറത്ത്, സായിബത്ത് എന്നും മറ്റുമുള്ള പേരുകളിൽ പല കാലികളെയും വിഗ്രഹങ്ങൾക്ക് വഴിപാടാക്കി വിടലും പതിവായിരുന്നു. ചിലതിനെ പുരുഷന്മാർക്കു മാത്രം അനുവദനീയവും സ്ത്രീകൾക്ക് നിഷിദ്ധവുമാക്കി വെക്കുകയും ചെയ്തിരുന്നു. അധ്യായം 5 വചനം 106, അധ്യായം 6 വചനം 139 മുതലായ സ്ഥലങ്ങൾ നോക്കുക. ഇത്തരം സംഗതികളെ സൂചിപ്പിച്ചുകൊണ്ടാകുന്നു ഇത് അനുവദനീയമെന്നും ഇത് നിഷിദ്ധമെന്നും പറയരുതെന്ന് വിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഗതികൾ മാത്രമല്ല ഈ വിരോധത്തിൽ അടങ്ങിയിരിക്കുന്നത്. അംഗീകൃതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിർമ്മിക്കപ്പെടുന്ന അനാചാരങ്ങളും ഖുർആനിനും സുന്നത്തിനും എതിരായി പുറപ്പെടുവിക്കുന്ന ഫത്വകളും നിയമങ്ങളുമെല്ലാം തന്നെ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നതിൽ ഉൾപ്പെടുന്നു. അബൂ നല്ലറ റഹിമഹുല്ല പറഞ്ഞതായി ഇബ്നു അബി ഹാതിം റഹിമഹുല്ല ഉദ്ധരിച്ചിരിക്കുന്നു. സൂറത്തുന്നഹ്ലിലെ വലാ തഖൂലു എന്നുള്ള

മിങ് ഖബ്ൽ മുമ്പ്, വമാ ളലംനാഹും നാം അവരോട് അനീതി ചെയ്തിട്ടുമില്ല, അക്രമം ചെയ്തിട്ടുമില്ല. വലാകിൻ കാനു എങ്കിലും അവരായിരുന്നു, അംഫുസഹും തങ്ങളോട് തന്നെ, അവരുടെ സ്വന്തങ്ങളെ, യളിമൂൻ അക്രമിക്കും അനീതി ചെയ്യും.

0: യഹൂദികളായവരുടെ മേലും തന്നെ മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നവയെ നാം നിഷിദ്ധമാക്കി. അവരോട് നാം അനീതി ചെയ്തിട്ടില്ല, എങ്കിലും അവർ അവരോട് തന്നെയായിരുന്നു അനീതി ചെയ്തിരുന്നത്.
1: അല്പം ചില ഭക്ഷ്യവസ്തുക്കളെ മാത്രമേ അല്ലാഹു നിഷിദ്ധമാക്കി നിയമിച്ചിട്ടുള്ളൂവെന്ന് 115 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. എന്നാൽ യഹൂദികളുടെ മേൽ മുമ്പ് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ള ചില വസ്തുക്കളെ നിഷിദ്ധമാക്കിയിരുന്നുവെന്നത് ശരിയാണെന്നും അത് അവരോട് അല്ലാഹു ചെയ്ത ഒരു അനീതിയായിരുന്നില്ല, അവർ സ്വയം ചെയ്ത അക്രമങ്ങളുടെ ഫലമായിരുന്നു എന്നുമാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ സാരം. മുമ്പ് വിവരിച്ചു തന്നത് എന്നു പറഞ്ഞത് സൂറത്ത് അൻആം 146 വചനത്തിലാകുന്നു. നഖമുള്ള വസ്തുക്കളെയും ആടുമാടുകളുടെ കൊഴുപ്പുകളും അവർക്കു നിഷിദ്ധമാക്കിയിരുന്നുവെന്നും അതവരുടെ ധിക്കാരം മൂലമായിരുന്നുവെന്നുമാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. കൂടുതൽ വിവരം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ അവരുടെ അക്രമം നിമിത്തം വിശിഷ്ടമായ ചില വസ്തുക്കളെ അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സൂറത്തു നിസാ 160 കാണാം. വചനം 119. തുമ്മ, പിന്നീട്, പിന്നെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലില്ലദീന അഅമിലു, പ്രവർത്തിച്ചവർക്ക്, അസ്സൂഅ, തിന്മയെ, മോശം, ബിജഹാലത്തിൻ, വിഡ്ഢിത്തം കൊണ്ട്, വിവരക്കേടു നിമിത്തം, തുമ്മ താബു, പിന്നെ പശ്ചാത്തപിച്ചു, മിംബഅദി, ശേഷം, ദാലിക, അതിൻ്റെ, വ അസ്ലഹു, അവൻ നന്നായി തീരുകയും ചെയ്തു, കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തു, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, മിംബഅദിഹ, അതിനുശേഷം, ലഗഫൂറുൻ, പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് വിഡ്ഢിത്തം അഥവാ വിവരക്കേട് നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായിത്തീരുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു.
1: അള്ളാഹുവിന്റെ പേരിൽ നിയമങ്ങൾ കെട്ടിയുണ്ടാക്കുക പോലെയുള്ള ഗുരുതരമായ പാപങ്ങൾ വല്ലതും വിവരക്കേടുകൊണ്ട് ചെയ്തു പോയാൽ തന്നെയും പിന്നീട് ഖേദിച്ചു മടങ്ങി സ്വന്തം നില നന്നാക്കി തീർത്താൽ അള്ളാഹു പൊറുത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, സൂറത്തുൻ നഹൽ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ശബ്ദലേഖനമാണ് ഇപ്പോൾ നാം കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

ഇങ്ങനെ ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, സൂറത്ത് ഹൂദ് 57-ാമത്തെ വചനം ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നു ജംഷീർ സൊലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ
0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഖുർആനിലെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസുകളിലൂടെ നമ്മൾ കേട്ടുവരുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 57-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും തൗഹീദ് അവരെ പഠിപ്പിക്കുന്നതും അതിനവരുടെ ധിക്കാരപൂർവമായ മറുപടിയുമൊക്കെയാണ് ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്. അതിൽ അവസാനം തൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം എന്നുള്ള തരത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് 57-ാമത്തെ വചനത്തിൽ. ആ വചന ഇപ്രകാരമാണ്: ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറകും വലാ തുളറൂനഹു ഷൈഅ ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. ഫഇൻ തവല്ലൗ ഫ അങ്ങനെ ഇനി ഇൻ തവല്ലൗ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യണം, ഷർത്ത് പറയണം, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ. ഫഖദ് അബ്ലഗ്തുകും ഫ അങ്ങനെയാണെങ്കിൽ ഖദ് തീർച്ചയായും, അബ്ലഗ്തു ഞാൻ എത്തിച്ചു തന്നു, അബ്ലഗ്തു ബലഗ യബ്ലഗു എന്നാണ് എത്തിക്കുക എന്നാണ്, അബ്ലഗു എന്നാണ് ഞാൻ എത്തിക്കുക, അബ്ലഗ്തുക്കും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നു. മാ ഉർസിൽത്തു മാ യാതൊന്ന് ഏതാണത്, ഉർസിൽത്തു ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ബിഹി അതുമായി. അപ്പോൾ എവിടേക്ക്? ഇലൈക്കും നിങ്ങളിലേക്ക്. അപ്പോൾ ഫഇൻ തവല്ലൗ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നടത്തി. നിങ്ങളെ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവർ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കുന്ന ശിക്ഷയിലേക്ക് അവർ അകപ്പെടും എന്നെല്ലാമുള്ള ഏറ്റവും സുപ്രധാനമായ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. മരണത്തിന് ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്, അവിടെ കർമ്മങ്ങൾക്ക് ഹിസാബുണ്ട്, ജസാ ഉണ്ട് എന്നിങ്ങനെ ഈ ലോകത്ത് വന്ന എല്ലാ നബിമാരും നിർവഹിച്ച ഏറ്റവും പരമപ്രധാനമായ ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ ഹൂദ് നബി അലൈഹിസ്സലാം അവരറിയിച്ചു കൊടുത്തു, ഫ ഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുക്കും മാ ഉർസിൽതു ബിഹി, ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നെ അയച്ചത് ഈ വിഷയമാണ്. ആ കാര്യങ്ങൾ എൻ്റെ റബ്ബ് അള്ളാഹു എന്നെ ഏൽപ്പിച്ച് നിങ്ങളിലേക്കയച്ച ഈ വിഷയങ്ങൾ ഫഖദ് അബ്ലഗ്തുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഇലൈക്കും നിങ്ങളിലേക്ക്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം, സ്വീകരിക്കാം. മനസ്സിലായില്ലേ? എൻ്റെ മേൽ ഇനി നിങ്ങൾ പിന്തുടരണം എന്നുള്ളൊരു നിർബന്ധമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളമല്ല. ഈ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തരിക, അറിയിച്ചു തരിക എന്നുള്ളൊരു ദൗത്യമാണ് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് എനിക്കുള്ളത്. വയസ്തഖലിഫു റബ്ബി, എൻ്റെ റബ്ബ് എന്തു ചെയ്യും, പകരം കൊണ്ടുവരും. ഖൗമൻ, ഒരു ജനതയെ. ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരുന്നതുമാണ്. വലാ തൊളുറൂനഹു, നിങ്ങൾക്കവനെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഷെയ് എൻ, യാതൊരു തരത്തിലും അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്ന, തീർച്ചയായും. റബ്ബി, എൻ്റെ രക്ഷിതാവ്. അലാ കുല്ലി ഷെയ് ഇൻ, എല്ലാ കാര്യങ്ങൾക്കും. ഹഫീൽ, എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാണ്. ഹഫീൽ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ. അപ്പോൾ വളരെ വ്യക്തമാണ്, ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ ഒരു സമൂഹത്തിൽ നിർവഹിക്കുന്ന ദൗത്യവും ആ സമൂഹത്തിൻ്റെ പ്രതികരണവും നിഷേധ സ്വഭാവവും. ആ നിഷേധത്തിന് ആ പ്രവാചകൻ്റെ തിരിച്ച് ചില കാര്യങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുന്നതും, ആ ഓർമ്മപ്പെടുത്തലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇനി നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ ഒരു സമൂഹത്തിനെ അള്ളാഹു കൊണ്ടുവരും. എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവനാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ അള്ളാഹുവിനെ, വയസ്തഖലിഫു റബ്ബി, എൻ്റെ റബ്ബ് പകരം കൊണ്ടുവരും. ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ. ആ ജനത എന്താണ്? യഖൂമൂന ബിഇബാദതിഹി, ആ ജനത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയായിരിക്കും. വലാ യുശരീകൂന ബിഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊന്നും പങ്ക് ചേർക്കാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയെ കൊണ്ടുവരും എന്നാണ് ഇമാം സഅദി റഹ്മഹുള്ള ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്തു ചെയ്യാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാതിരിക്കാനാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്, ദഅവത്ത് നടത്തിയത്. പക്ഷേ ഫ ഇൻ തവല്ലൗ, നിങ്ങളത് സ്വീകരിക്കാതെ എൻ്റെ ദഅവത്തിനെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലുള്ള ബാധ്യത ഇത് നിങ്ങൾക്ക് എത്തിച്ചു തരലും അറിയിച്ചു തരലും മാത്രമുള്ളൂ. അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഫഖദ് അബ്ലഗ്തുക്കും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ ദൗത്യം പൂർണ്ണമായും ഞാൻ നിർവഹിച്ചു. നിങ്ങൾക്ക് ഈ സന്ദേശം വ്യക്തമായി ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ അല്ലാഹ് പകരം കൊണ്ടുവരും. ആ ജനത യഖൂമൂന ബിഇബാദതിഹി, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന. വലാ യുശരിക്കൂന ബിഹി ഷൈഅ, അല്ലാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാത്ത ഒരു ജനതയായിരിക്കും. ആ അല്ലാഹു, വലാ തുള്ളുറൂനഹു ഷൈഅ, അല്ലാഹുവിന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇനി വല്ല ഉപദ്രവം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇന്നമായ ഔദു അലൈക്കും, അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. കാരണം എന്താണ്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ള ആരാണ്? ലാ തുള്ളുറുഹു മഅസിയത്തുൽ ആസിയിൻ, ധിക്കാരികളുടെ ഒരു ധിക്കാരവും അള്ള എന്ത് ചെയ്യൂല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അതൊരു ഉപദ്രവം വരുത്താൻ പോകുന്നില്ല. വല തംഫഅഹു ത്വഅത്തുൽ മുത്തീഇൻ, ഇനി എല്ലാവരും കൂടി അള്ളാഹ പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്തു ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ചെയ്താൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ അതൊന്നും യാതൊന്നും ഒരു ഉപകാരവും വരുത്താനും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ യാതൊരു വർധനവ് വരുത്താനും അതുകൊണ്ട് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി, അല്ലെങ്കിൽ അതൊരു വർധനവ് വരുത്താൻ പോണില്ല. ഈ ലോകത്തെല്ലാവരും അനുസരണക്കേട് കാണിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചു, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലൊന്നും കുറയാൻ പോണില്ല, അള്ളാഹുവിന് യാതൊരു ഉപദ്രവം വരുത്താൻ അതുകൊണ്ട് ആർക്കും സാധിക്കില്ല. മറിച്ച് എല്ലാവരും അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി മാറി. എന്നാൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ യാതൊരു വർദ്ധനവും വരുത്താൻ പോണില്ല, മറിച്ച് നന്ദി കാണിച്ച് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഗുണവും നേട്ടവും അത് ചെയ്യുന്നവർക്കും ഇബാദത്ത് ചെയ്യുന്നവർക്കുമാണ്. നന്ദികേട് കാണിച്ച് തെറ്റായ മാർഗത്തിലൂടെ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെ എതിർത്ത് ധിക്കാരത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ ഉപദ്രവം ആ വഴിയിൽ സഞ്ചരിക്കുന്നവർക്കാണ്. അള്ളാഹുവിന് യാതൊന്നും വരാൻ പോകുന്നില്ല. വലാ തുള്ളുറൂനഹു ഷൈഅ, വളരെ വ്യക്തമാണ്, മനസ്സിലായി, വളരെ വ്യക്തമാണ്. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എൻ്റെ റബ്ബ് തീർച്ചയായും എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഈ വചനം, ഇതേ ആശയം അല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു പല ആയത്തുകളിലൂടെയും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നബിയെ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, നബിയെ താങ്കൾ അള്ളാഹുവിലേക്ക് ഓർമ്മപ്പെടുത്തുക, ഉത്ബോധനം ചെയ്യുക, താങ്കളൊരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ, താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, താങ്കൾ അവരുടെ ആരുടെ മേലും ഫലം പ്രയോഗിക്കേണ്ടതില്ല, ആരുടെ മേലും ഫലം പ്രയോഗിക്കേണ്ടതില്ല എന്ന് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളൊരു ദൗത്യാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്, മനസ്സിലായില്ലേ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹു ഏൽപ്പിച്ച കാര്യം അവരെ ഓർമ്മപ്പെടുത്തുക എന്നതിൻ്റെ അപ്പുറം അള്ളാഹുവിലേക്ക് ഫലം പ്രയോഗിച്ച ആളുകളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് എത്രയോ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബിയെ നിന്നോട് കൽപ്പിച്ച കാര്യം നീ ഒരു താക്കീതുകാരൻ മാത്രമാണ്, ജനങ്ങളെ നീ താക്കീത് ചെയ്യുക. ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ അവരുടെ മേലെന്ത് ചെയ്യേണ്ടതില്ല, ഫലം പ്രയോഗിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഷിയയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതേ ആശയമുള്ള വേറെയും ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, അവരെ ഓർമ്മപ്പെടുത്തി. തൊട്ടു മുമ്പുള്ള വചനം പറയണെന്താ, ഇന്നി തവക്കൽ തു അലല്ലാ, നിങ്ങൾ ഈ നിഷേധത്തിൻ്റെ മാർഗം സ്വീകരിച്ചോളുക, നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊള്ളുക, നിങ്ങളെല്ലാവരും അള്ളാഹ്ക്ക് പുറമെയുള്ള സഹായികളെയെല്ലാം നിങ്ങൾ സ്വീകരിച്ചിട്ട് ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തുന്നിറൂൻ, എനിക്ക് നിങ്ങളൊരു ഇട തരിക പോലും ചെയ്യാതെ നിങ്ങളെല്ലാവരും കൂടി അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്നതുമായി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളെ സ്വീകരിക്കുന്നതുമായി എനിക്കൊരു ബന്ധമല്ല, നിങ്ങളെല്ലാവരും കൂടി തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊള്ളൂ, എനിക്കൊരു സമയം തരണ്ട, പക്ഷേ ഇന്നി തവക്കൽ തു അലല്ലാ, ഞാൻ എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, റബ്ബി വ റബ്ബിക്കും, ആ റബ്ബ് എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാ സ്വിയത്തിഹ, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും നിയന്ത്രണം എൻ്റെ റബ്ബിൻ്റെ കയ്യിലാണ്. എന്ന റബ്ബി ആലാ സുറാത്തി മുസ്തഖീം, തീർച്ചയായും എൻ്റെ റബ്ബ് നേരായ വഴിയിലൂടെയാണ് എൻ്റെ റബ്ബ് സഞ്ചരിക്കുള്ളൂ, നേരായ പാതയിലാണ് എൻ്റെ റബ്ബ് എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് അവരോട് പറയുന്നത്, ഫഇൻ തവല്ലൌ, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ച് ദൗത്യം നിർവഹിക്കാൻ എന്നെ ഏൽപ്പിച്ച ആ കാര്യം, ആ തൗഹീദ്, ആ ആഖിറത്ത്, ആ റിസാലത്ത്, ആ ദീന്, അത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു നൽകിയിട്ടുണ്ട്, എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. വലാ തള്ളുറൂനഹു ഷൈആ, നിങ്ങളെല്ലാവരും കൂടി കുതന്ത്രങ്ങൾ മെനഞ്ഞ് തന്ത്രങ്ങൾ മെനഞ്ഞ് കൂടിയാലോചന നടത്തി ഗൂഢാലോചന നടത്തി ഒരുമിച്ച് ചേർന്നാൽ പോലും അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, പക്ഷേ എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു വളരെ വ്യക്തമായി അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അള്ളാഹു വരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? നിങ്ങൾ പറയുന്നത് അല്ലേ, ഓരോ എന്താണ് ഹഫീൽ എന്ന് പറഞ്ഞാൽ ഷാഹിദുൻ വ ഹാഫിദുൻ ലിൽ അഖ്വാലി ലി അഖ്വാലി ഇബാദിഹി വ അഫ്ആലിഹിം വ യജ്സീഹിം, എല്ലാ അവൻ്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ അവരുടെ വാക്കുകൾ എല്ലാം രേഖപ്പെടുത്തി അതിനു വേണ്ട പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണല്ല, അത് നിർവഹിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇൻ ഖൈറൻ ഫഖൈറുൻ, നല്ല കാര്യങ്ങളാണ് അടിമകൾ നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഖൈറായ പ്രതിഫലം. വ ഇൻ ഷറൻ ഫഷറുൻ, ഇനി അടിമകളുടെ ഇബാദുകളുടെ അഫ്ആലുകളും അഖ്വാലുകളും അവരുടെ പ്രവൃത്തികളും അവരുടെ വാക്കുകളുമൊക്കെ ഷറാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ഷറായിരിക്കും എന്ന് വളരെ വ്യക്തമായി ഈ ആയത്തിലൂടെ അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നതായി നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ എല്ലാ ദൗത്യവും ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിലൂടെ. കാരണം ഒരാൾക്കും പരലോകത്ത് അള്ളാഹുവിനെതിരെ യാതൊരു ഹുജ്ജത്തും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു മാത്രമാണ് ഏകൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള മഹിതമായ ഏറ്റവും മഹത്തായ ഈ മെസ്സേജുമായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഭൂമിലോകത്തേക്ക് വന്നിട്ടുള്ളത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമും ആ ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായി അദ്ദേഹത്തെ നിർവഹിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനത ആ സത്യനിഷേധത്തിൽ അടിയുറച്ചു നിൽക്കുകയും അവരുടെ ആ മർക്കടമായ ആ അവസ്ഥയിൽ നിന്ന്, മർക്കടമുഷ്ടി സ്വീകരിച്ച ആ നിലപാടിൽ നിന്ന് അവർ പിന്തിരിയാതിരിക്കുകയും ചെയ്തപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തിയതാണ്, നിങ്ങൾക്ക് ഈ ദൗത്യം ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്, പക്ഷേ നിങ്ങളല്ലാത്തൊരു ജനപഥത്തിനല്ല വേറെ കൊണ്ടുവരും, അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ട ശ്രോതിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതു ഒരു ജനതക്കുമുള്ള, ഏതൊരാൾക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. നമുക്കൊക്കെ അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ തൗഹീദ് മാഖറത്തും റിസാലത്തും ദീന്, അത് നമ്മൾ ആത്മാർത്ഥമായി നെഞ്ചേറ്റിയാൽ നമുക്കാണ് രക്ഷ. നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ അതിൻ്റെ ഉപദ്രവവും നഷ്ടവും നമുക്ക് മാത്രമാണ്. അല്ലെല്ലാം സൂക്ഷിച്ച് രേഖപ്പെടുത്തുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങൾ യഥാവിധി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. സർവ ലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു നമ്മെല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതുവരെ നാം കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് നിർവഹിച്ചത് ജംഷീർ സ്വലാഹി.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് നബീൽ അറിഫായി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: ഖദ് സമിഅ

0: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അറിഫായ്.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇറാത്തിൽ നിന്നും 13, 14, 15, 16, 17, 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നു മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. കിഡ്സ് ടൈമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കറിയാം, പീസ് ഖുർആൻ റേഡിയോ കുട്ടികൾക്കായി ഒരുക്കിയ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണല്ലോ കിഡ്സ് ടൈം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ പാരായണം ചെയ്ത് പരിപൂർണമായും വായിച്ചു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പാരായണത്തിന് നേതൃത്വം നൽകുന്നത് അഷേഖ് നബീൽ അൽ റിഫായി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസുകളായി പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിച്ചത്. പാരായണം നേതൃത്വം നൽകിയത് ശൈഖ് നബീൽ അർരിഫായി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ ഇനി മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കദീബ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. 18 അധ്യായം സൂറത്ത് കഹ്ഫിന്റെ 1 മുതൽ 15 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് ഇന്ന് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ്സ അൽ ബലുഷി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം അബദ്ധമുക്തമാക്കുന്നതിന് പാരായണ നിയമങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസ്ഹബി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും.

അല്ലിദഗാംബിഗുന്നയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, അതായത് ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങൾ, അതും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് ഇത് രണ്ടക്ഷരമുള്ളൂ, റാഉം ലാമോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ലാമോ റാഓ വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം, മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കണം, അക്ഷരം ഇതിലേക്ക് ചേർക്കണം, ഇദ്ഗാം ചെയ്യണം. അതിനിപ്പോൾ നമ്മൾ ഉദാഹരണം പഠിച്ചു, എന്താണ്? ഇപ്പം നമ്മൾ ഓതി പഠിച്ചു, നിയമം നമ്മൾ നേരത്തെ പഠിച്ചില്ല. സൂറത്തുൽ ഇഖ്ലാസിലെ വലം യക്കുൻ ലഹു, യക്കുൻ ലഹു എന്നത് ആ നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം, നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം. പക്ഷേ എന്ത് പാടില്ല? ഗുന്നത്ത് പാടില്ല. വലം യക്കുല്ല, വലം യക്കുല്ലഹു, യക്കുൻ നൂൻ ഉച്ചരിക്കേണ്ട, ലാം ഇരട്ടിപ്പിക്കുക ഗുന്നത്തില്ലാതെ. അതുപോലെ തന്നെ അതാണ് അതുപോലെ മില്ലദുന്ന എന്നൊക്കെ പറയുന്നത് പോലെ. തൻവീൻ്റെ മറ്റൊരു ഉദാഹരണം ഹുദൻ ലിൽ മുത്തഖീൻ. ഹുദൻ ലിൽ, ഹുദൻ എന്ന് പറയേണ്ടതില്ല, ഹുദൻ ലിൽ മുത്തഖീൻ. അതുപോലെ റാഉം മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിൻ റബ്ബിഹി എന്നുള്ളത് മിർ റബ്ബിഹിം എന്നാണ് ഓതേണ്ടത്. തൻവീനാണെങ്കിൽ ഗഫൂറു റഹീം, ഗഫൂറു റഹീം എന്നാണ് ഓതേണ്ടത്. അപ്പോൾ ഇതിന് ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ് പറയുക, രണ്ടക്ഷരമേ ഉള്ളൂ, റാഉം ലാമും മാത്രം. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ പഠിച്ചത് വലം യക്കുൽ ലഹു, യക്കുൽ ലഹു കുഫുവൻ അഹദ്. അടുത്ത സൂറത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അവിടെ നമ്മൾ പഠിച്ച നിയമം പറയാം. യദാ അബി ലഹബ് മദ്ദാണ്, മദ്ദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിൽ വന്ന് യദാ അബി ലഹബ്. പിന്നെ ഏതാ നിയമം? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. അതായത് തെൻവീനു ശേഷം നൂനസാക്കിനോ തെൻവീനോ ശേഷം യാ മീമ് നൂന് വാവ് യാ ഈ അക്ഷരങ്ങൾ വന്നത്, ഇവിടെ വന്നത് വാവാണ്. അപ്പോൾ ലഹ ബെ, ഒന്നുകൂടി ഓതാം.

0: ലഹബ് ഹായ് പോണ്ടോ? ലഹ ഹായാണ്. ഒന്നുകൂടി.
1: തബ്ബത് യദാ അബി ലഹബ് വതബ്.
0: പിന്നെ മാ അഗന മദ് മുംഫസിൽ ഒന്നുകൂടി തന്നെ. പിന്നെ മാ അഗന അൻഹു നൂനുസാക്കിനു ശേഷം ഹായാണ്, ഇലഹാറാണ്.

0: കസബ്.
1: അവിടെ മാലുഹു ഹു എന്ന് പറയുന്നിടത്ത് ചെറിയൊരു മത്ത് വേണമെന്നാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് സ യസുല, ആദ്യത്തേത് സീന് പിന്നെ സ്വാദാണ്. സ്വയസുല എന്ന് തോന്നും ആൾക്കാർ, സ്വയസ് രണ്ട് സ്വാദായിട്ട്. അത് ശ്രദ്ധിക്കുക, ആദ്യത്തേത് സീന് പിന്നെ സ്വാ.

0: അസദ്.
1: ആദ്യത്തത് ഹായും പിന്നത്തത് ഹായാണ്. ഹ ഹ ഫീ ജീദിഹ ഹബലുൻ. ഒന്നുകൂടി ഓർത്തട്ടെ.
0: ഫീ ജീദിഹ ഹബലുൻ മിം അസദ്.
1: നമ്മൾ പഠിച്ച ഒരു നിയമം അവിടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. രണ്ടും ഒരു നിയമം തന്നെയാണ്. ഒന്ന് ഹബലുമ്മി ഇദ്ഗാം ബിഗുന്ന, അടുത്തത് മിം മസദ്, അതും ഇദ്ഗാം ബിഗുന്ന. രണ്ട് ഇദ്ഗാം ബിഗുന്ന തൊട്ട് തൊട്ട് ആയിട്ട് ഉള്ള ആയത്താണിത്. ഫീ ജീദിഹ ഹബലും മിം മസദ് എന്ന അവസാനത്തെ ആയത്ത്. അപ്പോൾ പിന്നെ ആ പിന്നെ ഒന്നുകൊണ്ട് മസദ് ദാല അവസാനം വന്നു. ഖാഫ് ഖാ ബ ജീമ് ദാല് ഇത് അവസാനം വന്നാൽ ഉച്ചരിക്കേണ്ട, നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് വ്യക്തമായി ഉച്ചരിക്കണം. ഫീ

0: ഇനി ഒരു ചെറിയ നിയമം കൂടി പഠിക്കുക. അതൊരു ഒറ്റ അക്ഷരേ ഉള്ളൂ, അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അതായത് നുൻസാക്കിനെ കോത്തൻവീനോ ശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം? നുൻസാക്കിനക്ക് ശേഷം ബ വന്നു എങ്കിൽ ആ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം, എന്നിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ഇതുപോലെ അംബിയ പോലെ അൻബിയ നൂനുസാക്കിനക്ക് ശേഷം ബ ആണ്, അപ്പോൾ അത് ബിയ എന്ന് ഉച്ചരിക്കണം. മീംബഅദി ബിദംബിഹിം. ഇനി ഇഖ്ലാബ് എന്ന പറയാം. ഇഖ്ലാബ് അലീമും ബിമാക്കാനു. തൻവീന് ശേഷം ബ, അലിഫ് നൂനുസാക്കിനൊക്കെ തൻവീനു ശേഷം ബ വന്നാൽ ആ നൂനെ മീമാക്കിയിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കുക. മീംബഅദി അംബിയ. ഇനി ഇഖ്ലാബ് എന്നാണ് പറയുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുകയായിരുന്നു ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: خلاكم പീസ് റേഡിയോ. കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാൻ ടീം പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. നിങ്ങളുടെ സംശയങ്ങൾ തൽസമയം 9020840840. നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാം. ഇത് സാധിക്കാത്തവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് സംശയങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു മുഹമ്മദ്, സൂറത്തു അത്തൂർ. ഭരണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് അലി അൽ ഹുദൈഫി.

مرض رأيت الذين في قلوبهم مرض ينظرون إليك نظرا

ഈദ് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിദല്ലാമിൻ ലിൽ അബീദ് യൗമ നഖൂലു ലിജഹന്നമ ഹല ഇംതലഅത വതഖൂലു ഹൽ മിൻ മസീദ്.

أنفسكم أفلا تبصرون وفي السماء رزقكم وما توعدون

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു മുഹമ്മദ്, സൂറത്തു അത്തൂർ എന്നിവ പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അലി അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: ഫേസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങളും വിധികളും ആണ്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇതിനകം നാം വ്യത്യസ്ത എപ്പിസോഡുകളിലായി പറഞ്ഞിട്ടുള്ളത്. അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങളെക്കുറിച്ചും അപ്രകാരം തന്നെ സാക്കിനായ നൂന് തൻവീന്, സാക്കിനായ മീം മദ്ദ്, വഖഫ് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഇതിനകം വ്യത്യസ്ത എപ്പിസോഡുകളിലായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നുള്ളത് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ഉച്ചരിക്കുകയും ശേഷം അതിൻ്റെ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്രകാരം തന്നെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് എന്നതും നാം പറഞ്ഞു. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് തരമുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ വിപരീതം ഉള്ള സിഫത്തുകൾ, വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ. അപ്രകാരം തന്നെ വേറൊരു നിലയിൽ സിഫത്തുകളെ പരിഗണിക്കുമ്പോൾ രണ്ട് നിലക്ക് കാണാം. അതിൻ്റെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന സിഫാത്തു ദാത്തിയ, അപ്രകാരം സിഫാത്തുൽ ആരില, ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന തഫ്ഹീം, തർക്കീഖ് പോലെയുള്ള സിഫത്തുകൾ. ഇതിനുശേഷം നമ്മൾ വിപരീതം വരുന്ന സിഫത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഇനമായ സിഫാത്തുൽ മുത്തലാദ്ദയിൽ അഥവാ വിപരീതം വരുന്ന സിഫത്തുകളിൽ 10 സിഫത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 വീതം, അങ്ങനെ ഓരോന്നിലും 2 വീതം, അങ്ങനെ 10 സിഫത്തുകൾ, വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. 17 സിഫത്തുകളാണ് ആകെ സിഫാത്തുൽ ഹുറൂഫിൽ, അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ ഉള്ളത്. അതിൽ ഏഴ് സിഫത്തുകൾ, ഏഴ് വിശേഷണങ്ങൾ വിപരീതമില്ലാത്ത സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. പത്തു സിഫത്തുകളാണ് വിപരീതമുള്ള സിഫത്തുകൾ. അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞത്. അത് സിഫത്തുൽ ജഹരി വൽ ഹംസ്. അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു അക്ഷരത്തിന് 4 സിഫത്തുകൾ വരെ ഉണ്ടാവാം, 3-4 സിഫത്തുകൾ ഉണ്ടാകാം. ആ സിഫത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അക്ഷരങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലെ ശക്തിയില്ലായ്മയും നാം വിലയിരുത്തുന്നത്. ഇൻഷാഅല്ലാ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ അവസാനത്തിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അൽഹംസു വൽ ജഹർ, ജഹറും ഹംസും. ജഹറിൻ്റെ വിപരീതമാണ് ഹംസ്. ജഹർ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കൊണ്ട്, മഖ്റജിൽ നൽകുന്ന ഊന്നലിൻ്റെ അതിൽ പ്രത്യേകമായ അവലംബം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ജഹർ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളിൽ 19 അക്ഷരവും അത്തരം അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശം ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളെ അതിൻ്റെ മഖ്റജിൽ കൂടുതലായി ഊന്നൽ നൽകുന്നില്ല, കൂടുതലായി മഖ്റജിനെ അവലംബിക്കുന്നില്ല, ശക്തി കുറച്ചുകൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വിഭാഗമായ അഷിദ്ദത്തു വറഹാവ. അഷിദ്ദത്തു വറഹാവ നേരത്തെ പറഞ്ഞതിനോട് ചെറിയ സാമ്യതയുണ്ടെങ്കിലും ഇതിനെ പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും ഉച്ചരിച്ച് ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇതിൻ്റെ തിയറികൾ, പാഠങ്ങൾ പഠിക്കുക, നിർവചനങ്ങളോ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നതിനപ്പുറത്ത് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുക, കൊണ്ടുവരിക, നമ്മുടെ പാരായണത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് പ്രകാരം നമ്മുടെ ഖുർആൻ പാരായണത്തെ ക്രമീകരിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കി പരിശീലിച്ച് അത് ശരിയായ രൂപത്തിൽ ഉച്ചാരണം ആക്കേണ്ടതുണ്ട്. അപ്പോൾ അഷിദ്ദത്തു, അർറഹാവത്തു, അതുപോലെ തന്നെ വൽ ബൈനീയത്തു, അഥവാ മൂന്ന് സിഫത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഷിദ്ദത്തും റഹാവത്തും ബൈനീയത്തും. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഹബ്സു സൗതി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തി അൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ, കൂടുതൽ ശക്തി കൊടുത്ത് അവലംബിക്കുന്നത് കാരണത്താൽ അതിവിടെ ശ്വാസം പിടിച്ചു വെക്കുന്നു. ഹബ്സു സൗതി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഇതിൻ്റെ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങളാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജസരിയിൽ പറയുന്നു, അജിദ് ഖത്തിൻ ബക്കത്ത് ഹംസ ജീം ദാൽ ഖാഫ് ഖാ ബാ കാഫ് ദ. ഈ 8 അക്ഷരങ്ങളെയാണ് ഹുറൂഫു അഷിദ്ദ എന്ന് പറയുന്നത്. ശക്തിയുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ അതിൻ്റെ മഖ്റജിൽ പ്രത്യേകമായ ഊന്നൽ നൽകുന്നു, ഇഅ്തിമാദ് നൽകുന്നു. അത് കാരണത്താൽ ശ്വാസം പുറത്തേക്ക് ഇല്ലാതെ വിടുന്നില്ല, ജറയാനുൻ നഫ്സ് അവിടെ നടക്കുന്നില്ല. ഹബ്സു സൗത്ത് ശബ്ദത്തെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു നോക്കാം. അ ജ ദ ക ത ബ ക ത. അപ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ആ മഖ്റജിൽ തന്നെ തടഞ്ഞു വെക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്, പുറത്തേക്ക് വല്ലാതെ അതിനെ നീട്ടി പറയുന്നില്ല, ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഹറൂഫ് ശിദ്ദ, ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ തന്നെ ആ ശബ്ദത്തെ പിടിച്ചു വെക്കുകയും മഖ്റജിൽ പ്രത്യേകം ഊന്നലും ശക്തിയും നൽകുന്നതുകൊണ്ട് ആണ് ഈ ശിദ്ദത്ത് എന്ന സിഫത്ത് അതിന് ലഭിക്കുന്നത്. ഇത് 8 അക്ഷരങ്ങളാണ്: ഹംസ, ജീം, ദാൽ, ഖാഫ്, ത്വാ, ബാ, കാഫ്, ത. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയയിൽ അത് ഇങ്ങനെ അദ്ദേഹം ചുരുക്കി പറഞ്ഞു: അജിദ് ഖാതിൻ ബക്കത്ത്, അജിദ് ഖാതിൻ ബക്കത്ത്, അ ജ ദ ഖ ത ബ ക ത. ഈ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. രണ്ടാമതായി വരുന്നത് അൽ ബൈനിയ്യ. ഇതിനെ വിപരീതമാണ് റഖാവത്ത് അല്ലെങ്കിൽ റിഖ്വ. വബൈന റിഖ്വിൻ വശദീദിൻ ലിൻ ഉമർ. റിഖ്വത്തിൻ്റെയും ശിദ്ദത്തിൻ്റെയും ഇടയിലുള്ള സിഫത്താണ് ബൈനിയ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കുന്നില്ലെങ്കിലും അല്പം പിടിച്ചു വെക്കുകയും അല്പം ശബ്ദത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബൈനിയ എന്ന സിഫത്തിൻ്റെ വിശേഷണം എന്ന സിഫത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. അത് 5 അക്ഷരമാണ്. ലിൻ ഉമർ, ലിൻ ഉമർ എന്നതാണ് ശിദ്ദത്തിൻ്റെയും അതിൻ്റെ വിപരീതമായ റഖാവത്തിൻ്റെയും ഇടയിലുള്ള സിഫത്ത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്പം മഖ്റജിൽ ഊന്നൽ നൽകുന്നു, എന്നാൽ ശബ്ദം പുറത്തേക്ക് അല്പം പോകുന്നും ഉണ്ട്. മഖ്റജിൽ കൂടുതലായി ഊന്നലോ ശക്തിയോ നൽകുന്നില്ല. ഉദാഹരണമായി ലാം നമുക്ക് ഉച്ചരിക്കാം, അതുപോലെ റാ ഉച്ചരിക്കാം. അൽ അൽ അർ അൽ അർ അർ അ. ഇൻഷാല്ലാ റാഇൻ്റെയും അതുപോലെ ലാമിൻ്റെയും ഒക്കെ സിഫത്തുകൾ വേറെയും ഇനിയും വരാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഉച്ചാരണം വ്യക്തമാവും. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഖാവത്തിൻ്റെയും ഇടയിലുള്ള മുത്തവസ്യത്തായ സിഫത്താണ് ബൈനിയ്യ. ഇനി ശിദ്ദത്തിൻ്റെ വിപരീതമായ റഖാവത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റഖാവത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ജറയാനുസ്സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി. ഹർഫിനെ, അക്ഷരത്തെ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം പുറത്തേക്ക് പോകുന്നു. നേരത്തെ ശ്വാസം ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കും, അല്ലെങ്കിൽ ശബ്ദം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാതെ മഖ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മഖ്റജിൽ ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജിൽ ഉത്ഭവസ്ഥാനത്ത് ശക്തമായ ഊന്നൽ കൊടുക്കാത്തത് കൊണ്ട് ആ ഇഅ്തിമാദ്, മഖ്റജിലുള്ള ഇഅ്തിമാദ് ദുർബലമായതുകൊണ്ടാണ് ഈ ശബ്ദത്തെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മഖ്റജിൽ ശക്തി കൊടുത്താൽ, ഊന്നൽ നൽകിയാൽ ശബ്ദം പുറത്തേക്ക് പോകില്ല. എന്നാൽ മഖ്റജിൽ ഊന്നൽ കൊടുക്കാതിരുന്ന, അല്ലെങ്കിൽ കുറച്ച് ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ ശ്വാസം ശബ്ദം നീണ്ടുപോകുന്നതിൻ്റെ ഉച്ചാരണം നമുക്ക് ഉച്ചരിക്കാം. ഇപ്പോൾ ലിൻ ഉമർ എന്നുള്ളത് തവസ്സുത്തിൻ്റെ ബൈനീയത്തിൻ്റെ സിഫത്താണെങ്കിൽ ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ് അജിദ് ഖതീൻ ബക്കത്ത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ മഹ്റജിൽ പ്രത്യേകം ശക്തി കൊടുത്താണ് ഉച്ചരിക്കുന്നത്. അ ജ ഖ ത, ഇതിൽ തന്നെ ത എന്നുള്ളത് ഏറ്റവും ശക്തിയുള്ള അക്ഷരമാണ്. അഖ്വൽ ഹുറൂഫിൽ അറബിയ ത ത, കാരണം എല്ലാ ശക്തമായ കവിയായ ഖുവത്തുള്ള സിഫത്തുകളൊക്കെ ഈ ത്വാഇനുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാ സിഫത്തുകളും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിഫത്തുള്ള ഏറ്റവും കൂടുതൽ വിശേഷണമുള്ള അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ ഏറ്റവും ശക്തിയുള്ള അക്ഷരങ്ങൾ ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ മുത്തവസ്യത്തായ മധ്യമ നിലവാരത്തിലുള്ള വിശേഷണങ്ങളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ 29 അക്ഷരങ്ങളെയും നമുക്ക് അതിൻ്റെ സിഫാത്തുകൾ ഉച്ചാരണ രൂപങ്ങൾ വിശേഷണങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അക്ഷരങ്ങളെ വിലയിരുത്താനും അതുവഴി അതിൻ്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റഹാവത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ശ്വാസം വിട്ടുകൊണ്ട് ശബ്ദം മഖ്റജിൽ ഊന്നൽ നൽകാതെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് റഹാവത്തിന് അക്ഷരങ്ങൾ. 16 അക്ഷരങ്ങൾ റഹാവത്തിന് അക്ഷരങ്ങളാണ്. നേരത്തെ പറഞ്ഞ അജിദ് ഖതീൻ ബക്കത്ത് അതുപോലെ ലിൻ ഉമർ ഈ 13 അക്ഷരങ്ങൾ അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഈ രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. സ ഹ ഖ ദ സ സ ഷ, നേരത്തെ ഈ അക്ഷരങ്ങളിൽ പറയാത്ത അക്ഷരങ്ങളെല്ലാം റഹാവത്തിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ തന്നെ പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് ശബ്ദം വന്ന് അതിൻ്റെ മഹ്റജിൽ പിടിച്ചു വെക്കാതെ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്നത് രണ്ടും നമുക്ക് വേർതിരിച്ച് ഉച്ചരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂലി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും മാതൃക അനുസരിച്ചു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും അതുവഴി അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൻആം ആയത്ത് 149 142 വചനം. പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
2: പീസ് റേഡിയോ.
1: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio. Tuned to reality.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ശ്രദ്ധേയമായ പരിപാടിയിലേക്കാണ് പോകുന്നത്. പീസ് റേഡിയോ ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സാരോപദേശം. മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിൻ്റെ കുളിർ വീശുന്നു. ഇന്ന് ഹൃദയവസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ സദുപദേശമാണ്, സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ബഹുമാനനായ ജംഷീർ സുലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ വല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا

സ്വാലിഹ് നബി സമൂദ് ഗോത്രത്തിൽ അവരുടെ ഇടയിൽ നിന്നു തന്നെ അവരുടെ പ്രവാചകനായി അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുകയും ആ പ്രവാചകൻ അവരുടെ ഇടയിൽ നടത്തിയ ദഅ്‌വ പ്രവർത്തനങ്ങളും ആ ജനതയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൽ ഹൂദിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന് തൊട്ട് മുമ്പ് ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചതും ആദ് സമുദായത്തെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അതുവഴി പരലോക ഇഹലോക ജീവിത വിജയത്തിലേക്കും നിരന്തരം അവരെ ക്ഷണിച്ചെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പ്രവാചകൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും അതിലൂടെ വിജയം പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവസാനം ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും വത്തിൽ കഅദുൻ, അതാണ് ആദ് സമുദായം, ജഹദൂബി ആയാത്തി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി നിഷേധിച്ചു. വഅസൗ റുസുലഹു, അവരിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് എല്ലാ അമ്പിയാക്കളെയും അവർ ധിക്കരിച്ചു. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുമായ ആളുകളുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. അവരിലേക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചവുമായി വന്ന നല്ല ഉപദേശങ്ങളുമായി വന്ന ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ അതിൻ്റെ മറുഭാഗത്തു നിന്ന കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വിദ്വേഷം പരത്തുന്ന, തോന്നിയാസങ്ങളുടെയും മിച്ചകളുടെയും കൂടെ സഞ്ചരിക്കുന്ന ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ കുതന്ത്രക്കാരുടെ കൽപ്പനകളെയാണ് ആദ് സമുദായം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ അയക്കപ്പെട്ടു എന്ന് ഖുർആൻ ഇതിൻ്റെ മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വഉതുബിഉ ഫീ ഹാദിഹി ദുനിയ, അവരുടെ ഈ നിലപാടിന് പ്രതിഫലമായി തിരിച്ചു അള്ളാഹുവിൽ നിന്ന് അവർക്ക് കിട്ടിയത്, വഉതുബിഉ ഫീ ഹാദിഹി ദുനിയ ലഅനതൻ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശാപം, വയൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാപം. കാരണം എന്താണ്? അലാ ഇന്ന ആദൻ കഫറു റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, നന്ദികേട് കാണിച്ചു. അലാ ബുഅദൻ ലി ആദ് ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദ് അവർക്ക് വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ എത്ര ദൂരയായിപ്പോയി എന്ന് ഖുർആൻ അവരുടെ പരിണിതിയെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സൂറത്തിൽ ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിൽ നടത്തിയ ദഅ്‌വത്തും ആ ജനതയുടെ അവസ്ഥയും അവരുടെ പ്രതികരണങ്ങളും അവരെ തൂഫാനിലൂടെ നശിപ്പിച്ചതും അതിനുശേഷം ഈ ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരുടെ ധിക്കാരങ്ങളും അവരുടെ നന്ദികേടും അവരുടെ ദുർനടപ്പും കാരണം ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിനാലും പേമാരിയാലും കൊടുങ്കാറ്റിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളാഹു നമ്മളെ മറ്റു വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 61-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. വഇല സമൂദ്, സമൂദ് ജനതയിലേക്ക് നാം നിയോഗിച്ചു, അള്ളാഹു നിയോഗിച്ചു. അഹാഹും, അവരുടെ സഹോദരൻ സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ. എന്താ സ്വാലിഹ് നബി എന്നിട്ട് ചെയ്തത്? ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മാ ലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ, ഒരു ദൈവവും, ഇലാ

0: അഹിൽ നിന്ന്, ആരാധ്യരിൽ നിന്ന്, ഗൈറുഹു അവനല്ലാതെ, അള്ളാഹുവല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം, ഇബ്ദുല്ലാഹ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഹുവ അവൻ, അള്ളാഹു, അൻഷഅക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻഷ അയുൻഷി ഉന്നണ സൃഷ്ടിക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻഷഅക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാകുന്നു. വസ്തഅമറക്കും ഫീഹ, വസ്തഅമറക്കും ഫീഹ, എന്നിട്ട് അവൻ നിങ്ങളെ വളർത്തുകയും ചെയ്തു. സൃഷ്ടിച്ച് വളർത്തി എന്നിട്ട് അവൻ നിങ്ങളവിടെ അധിവസിപ്പിച്ചു. ഇസ്തഅമറ, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂഹു ഫ, അതിനാൽ നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവായതിനാൽ, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചവൻ അള്ളാഹുവായതിനാൽ, നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് എല്ലാം നൽകുന്നതും അള്ളാഹുവായതിനാൽ, ഫസ്തഗ്ഫിറൂഹു, നിങ്ങളവനോട് പാപമോചനം തേടുക, നിങ്ങളവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഫസ്തഗ്ഫിറൂഹു, അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക. സുമ്മ, പിന്നീട് തൂബൂ ഇലൈഹി, അവനിലേക്കു നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, തൗബ ചെയ്യുക. സുമ്മ പിന്നെ തൂബൂ, നിങ്ങൾ തൗബ ചെയ്യുക, ഇലൈഹി അവനിലേക്ക്. ഇന്ന, തീർച്ചയായും, റബ്ബീ, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, ഖരീബുൻ മുജീബ്, അടുത്തു തന്നെയുള്ളവനും, ഖരീബ് അടുത്തു തന്നെയുള്ളവനും, മുജീബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. മുജീബ് ഉത്തരം നൽകുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദായിൻ പ്രദേശത്ത്, അതായത് തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള മദായിൻ എന്ന ദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു, ഇലാ സമൂദ്, സമൂദിലേക്ക്, സ്വാലിഹ് നബിനെ. സമൂദ് ഗോത്രം, വഹും അല്ലദീന കാനു യസ്കുനൂൻ, സെക്കൻഡ് യസ്കുനർ, താമസിക്കുന്നവരായിരുന്നു. മദായിൻ, മദായിനിൽ, മദായിൻ എവിടെയാണ്? ബൈന തബൂക്ക് വൽ മദീന, ഇന്നുള്ള മദീനയുടെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള മദായിൻ പ്രദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. അള്ളാഹു ആദ് സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് സമൂദ് ഗോത്രം ഉണ്ടായി വരുന്നത്. വഖാനു ബഅദ ആദിൻ, അവർ ആദ് സമുദായത്തിന് ശേഷമുള്ളവരായിരുന്നു. അങ്ങനെ അള്ളാഹു അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഫബഅഥ അല്ലാഹു മിൻഹും, അവരിൽ നിന്ന് തന്നെ, അതാണ് അഖാഹും, അവരുടെ സഹോദരൻ, ആ പ്രവാചകൻ വന്നിട്ട് ഫഅമറഹും, അവരോട് കൽപ്പിക്കുകയാണ്, ബിഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. കാരണം എന്താ? ലാ ഷരീക ലഹു, അള്ളാഹുക്ക് ഒരു ഷരീക്കും ഒരു പങ്കാളില്ല. അൽ ഖാലിഖ്, അള്ളാഹുവാണ് സ്രഷ്ടാവ്. അർറാസിഖ്, അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഹുവ അൻഷഅകും മിനൽ അർളി, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് അധിവസിപ്പിച്ചത്, വളർത്തിയത്, സൃഷ്ടിച്ചു വളർത്തി. കാരണം സൃഷ്ടിച്ചല്ല, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. മനുഷ്യർക്ക് വളരണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ശ്വസിക്കാൻ വായു വേണം, ഒക്കെ വേണം. അതൊക്കെ ഇവിടെ ഒരുക്കി വച്ചു അള്ളാഹു. ആ ഒരുക്കി വച്ചതിനാൽ തന്നെ, ആ ഒരുക്കി വച്ചത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും താമസിക്കുന്നത്. അവരെ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് വിനീത വിധേയരായി താഴ്മയോടുകൂടി അവനെ അനുസരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കാര്യകാരണസഹിതം സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ സമൂദ് ഗോത്രത്തിനെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു സൃഷ്ടി ആരംഭിച്ചത് ഇബ്തദ ഖൽഖകും മിൻഹ, മണ്ണിൽ നിന്നാണ്. കാരണം അള്ളാഹു ആദനബിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് അള്ളാഹു ആദനബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മനുഷ്യരെ അള്ളാഹു എന്ത് ചെയ്തു, ഈ ഭൂമിയിൽ തലമുറകൾ തലമുറകളായി ഈ ഭൂമിയിൽ അധിവസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ സ്വാഭാവികമായും മനുഷ്യരെന്നുള്ള നിലക്ക്, നമ്മുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ വന്നു പോയിട്ടുള്ള പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമ്പോൾ അവൻ നമുക്കത് പുറത്ത് മാപ്പാക്കിത്തരും, നമ്മളോട് കൂടുതൽ കരുണ കാണിക്കും, നമുക്ക് ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വവും അനുഗ്രഹവും ഖൈറും അള്ളാഹു നൽകും. അതാണ് ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാം ആദ്യം ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ വളർത്തുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹ് നൽകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി ബറക്കത്തുള്ളതായി മാറാനും അതിനോടുള്ള നന്ദിയുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുമാത്രമല്ല, അവനോട് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ പാപങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് കൂട്ടിയ തിന്മകളിൽ നിന്ന് ഖേദിച്ച് ഇനിയൊരു തിരിച്ചുപോക്ക് ആ തെറ്റുകളിലേക്കുണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കാരണം ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും അതേപോലെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വ്യക്തത സ്വാലിഹ് നബി നൽകുകയാണ് ഒരൊറ്റ ആയത്തിൽ. അല്ലെ, ഈ ഒരൊറ്റ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു നമ്മളെയും പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, വളരെ ഉച്ചത്തിൽ വേണോ അതോ മനസ്സിലാണോ? അപ്പോൾ വളരെ ഉച്ചത്തിലും അല്ല, എന്നാൽ മനസ്സിലും അല്ല, ചെറിയ ശബ്ദത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ മര്യാദയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു ഒരു ചെവി കേൾക്കാത്തവനൊന്നും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിലൂടെയും ഇതേ ആശയം അള്ളാഹു പഠിപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വല്യുമിനു ബി ലഅല്ലഹും യർശുദൂൻ. നബിയെ, വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ മനുഷ്യർ, അന്നി എന്നെപ്പറ്റി, അള്ളാനെക്കുറിച്ച് എങ്ങനെ ദുആ ചെയ്യണം, അള്ള എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ, ഫ ഇന്നി ഖരീബ്, അവരോട് പറയുക, ഞാൻ തീർച്ചയായും ഞാൻ അള്ളാഹു ഖരീബുൻ അവരുടെ തൊട്ടടുത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉജീബു ദഅവത ദാഇ, അതുമാത്രമല്ല ഉജീബു, ഞാൻ ഉത്തരം ചെയ്യും, ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക്. ഇദാ ദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും, പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതേ ആശയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നുകൂടെ വ്യക്തമാക്കി. അള്ളാഹുവല്ലാത്തവർ, ഇൻ തദുഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരെ, അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു ദുആ ചെയ്താൽ, അള്ളാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവരാരും കേൾക്കുകയില്ല. വലൗ മസ് സമിഉ, ഇനി കേൾക്കും എന്ന് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ച് തലകുത്തി മറിഞ്ഞാലും, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയും ഇല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല. ഇവിടെയും അല്ലാഹു പറഞ്ഞു, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിലും അല്ലാഹു ഓർമ്മപ്പെടുത്തി, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ, എൻ്റെ അടിമ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയമാണ് ഈ സൂറത്തുൽ ഹൂദിലെ ഈ 61-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദായിൻ ദേശത്തേക്ക് അള്ളാഹു നിയോഗിച്ച, മദായിൻ ദേശത്ത് താമസിച്ചിരുന്ന സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഈ വിഷയത്തിൽ, ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ, സൂറത്തുൽ ഹൂദിൻ്റെ 61-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിലുള്ള ആശയം, ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ലോകം അവസാനിക്കുന്ന വരെയുള്ള മുഴുവൻ ജനതക്കുമുള്ള മാർഗദർശനവും ഈ വിഷയത്തിലെ ഓർമ്മപ്പെടുത്തലുമാണ്. നമുക്കും നമ്മളോടുകൂടിയാണ് ഇത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവാണ് നമ്മളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്. അവനാണ് നമ്മളെ പിന്നെ നമ്മളെ ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവനിലേക്ക് നമ്മൾ തൗബ ചെയ്യണം. നമ്മുടെ ദുആ കേൾക്കാൻ സമീപസ്ഥനായി, അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനായി ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. പീസ് റേഡിയോ ഹൃദയവസന്തത്തിൽ ഇന്ന് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനീയനായ ജംഷീർ സുലാഹി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽ ഖുർദി.
3: أعوذ بالله من الشيطان الرجيم.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ. ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് സുബൈർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവർക്ക് മാർഗദീപമായി അല്ലാഹു തആല ഇറക്കിത്തന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അനുസ്യൂതമായുള്ള കാലഘട്ടത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറെ സന്തോഷകരമായി പീസ് റേഡിയോ പരിചയപ്പെടുത്തുന്ന ഖുർആൻ പഠന സംവിധാനങ്ങളിൽ പുതിയതായ ടെലിക്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. UAE വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൊച്ചു പ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ വിളികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. സൂറത്തുന്നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെയുള്ള സൂറകളിൽ നിന്നായുള്ള 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാല്ലാ ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും.
2: വാലൈക്കും സലാം.
1: ആ സൈവ എന്നല്ലേ മോള് പേര് പറഞ്ഞത്? എന്താണ് വിശേഷങ്ങൾ?
2: സുഖം തന്നെ.
1: മോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഷാർജ.
1: ഷാർജയില. എവിടെയാ പഠിക്കുന്നത്?
2: ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ.
1: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് അല്ലേ?
2: ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ.
1: യാ, എത്രാം ക്ലാസ് പഠിക്കുന്നത്?
2: 4 ക്ലാസ്.
1: ആഹാ, പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ? കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ?
2: ടെലിക്യൂസ്.
1: ആ, ടെലിക്യൂസിന്റെ സിലബസ് അറിയോ? 3 ചോദ്യങ്ങളാണല്ലോ നമുക്ക് ചോദിക്കാനുള്ളത് അല്ലേ? 3 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കുന്നുള്ള കാര്യം അറിയാലോ?
2: അറിയാം.
1: അപ്പോൾ 1 ചോദ്യം തുടങ്ങിയാലോ? ഇത് ചോദ്യം ചോദിക്കുന്നത് നിനക്കറിയാലോ, ഓരോ ആയത്തുകളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായി പെട്ടെന്ന് തെറ്റാതെ നമുക്ക് ഉത്തരം പറയണം. ഓക്കെ,
2: ഞാൻ
1: 1 ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 1 ചോദ്യമാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടാ? ഞാനൊരു ആയത്ത് ഓതുന്നു, ബാക്കി വരുന്ന ആയത്ത് 2 ആയത്താണ് മോള് ജൈവമോള് ഓതേണ്ടത്. ഓക്കെ,

0: كما العقبة.
1: أعوذ بالله من الشيطان الرجيم. وما أدراك ما العقبة؟ فك رقبة أو إطعام في يوم ذي مسغبة.
0: വെരി ഗുഡ്, മാഷാ അല്ലാ, അല്ലാഹു അക്ബർ. ഉത്തരം ശരിയാണ്, മോൾ പറഞ്ഞ ഉത്തരം കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ടാവും നമുക്ക്?
1: രണ്ട്
0: രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എന്തോ ഒരു ചെറിയ പേടിയുള്ള പോലെ, പേടിയൊന്നും ഇല്ലല്ലോ.
1: ഇല്ല.
0: ആ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? ചോദിക്കട്ടെ. ഞാൻ ഒരു ആയത്ത് ഓതുന്നു, അതിന്റെ തൊട്ട് മുൻപേയുള്ള ആയത്ത് ഏതാന്ന് ഓതിയാൽ മതി മോള്. ഓക്കെ. ഖദ് അഫ്ലഹ മാ സക്കാഹ
1: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ.
0: മാഷാ അല്ലാ, വെരി ഗുഡ്. രണ്ടാമത്തെ ഉത്തരവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്, രണ്ട് ഉത്തരവും ദൈവം മോള് ശരിയാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇനി എത്ര ചോദ്യമാണ് നമുക്കുള്ളത്?
1: ഒരു ചോദ്യം.
0: ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ട്. മോളെ ഏതെങ്കിലും മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഏത് മദ്രസയിലാ? അൽ റാഷിദ് മദ്രസയെന്നാ? മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ, ഞാൻ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്ന, ഞാനൊരു ആയത്ത് ഓതുന്നു, അത് ഏത് സൂറത്തിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പെട്ടെന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനമാണ്. ഓതിക്കോട്ടെ. സൂറ മസദ്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. മോള് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വൈ ജസാക്കുമുല്ലാ. എന്തായിരുന്നാലും മോള് ഇനിയും വിളിക്കണം. മോളുടെ മദ്രസയിലെയും സ്കൂളിലെയും ഒക്കെ ഫ്രണ്ട്സിനോടൊക്കെ ടെലിക്യൂസിനെ പറഞ്ഞു കൊടുക്കുക, പരിചയപ്പെടുത്തുക. ഇനിയും വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. നിങ്ങൾക്കുള്ള സമ്മാനം ഇൻഷാല്ലാ പീസ് റേഡിയോ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് വന്ന കോൾ ഷാർജയിൽ നിന്നും ജൈവ മോളായിരുന്നു. മാഷാ അല്ലാ, ടെലിക്യൂസിൻ്റെ ഭാഗമായി നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കോളായിരുന്നു ജൈവയുടേത്. അവൾ സമ്മാനത്തിനർഹയായിട്ടുണ്ട്. മാഷാ അല്ലാ, അള്ളാഹു അക്ബർ. പ്രത്യേകം അഭിനന്ദിക്കുന്നു രക്ഷിതാക്കളെയും അവരുടെ അധ്യാപകരെയും ഒക്കെ. പ്രത്യേകം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: ആരാണ് വിളിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? നഫ്ല ഫാത്തിമ. മാഷാ അല്ലാ, എവിടുന്നാ മോള് വിളിക്കുന്നത്? ആഹാ, ഉമ്മുൽ കുവൈൻ. നമുക്ക് ഫസ്റ്റ് കോളാണ്, മോളുടെ കോളാണല്ലോ. മാഷാ അല്ലാ, മോള് എവിടെയാണ് പഠിക്കുന്നത്? ഉമ്മുൽ കുവൈൻ തന്നെയാണ് അല്ലേ? ഓക്കെ. ഖുർആനൊക്കെ നന്നായി ഓതാറുണ്ടോ? ഓക്കെ. നമ്മൾ ചെറിയ സൂറത്തുകൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് നടത്തുന്നത്. അപ്പൊ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഞാൻ അതിലെ ചെറിയ ഒരു ചോദ്യം ആദ്യം തുടങ്ങട്ടെ. ഒരു സൂറത്തിലെ ഒരായത്ത് ഓതുന്നു, മോൾ അതിന്റെ ബാക്കി ഓതിയാൽ മതി. ഓക്കെ. മോള് സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? മൂന്നാം ക്ലാസ് പഠിക്കുന്നു അല്ലേ? ഓക്കെ, ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. أعوذ بالله من الشيطان الرجيم ولا يحض على طعام المسكين. അതിന്റെ ബാക്കി ഓതിക്കാം മോളെ. ഹലോ, കേൾക്കുന്നില്ലേ? അതിന്റെ ബാക്കി ഓതിക്കേ.
1: ഒന്നും കൂടി ഓതാ.
0: ولا يحض على طعام المسكين.
1: ഫൈലുല്ലി
0: കേൾക്കുന്നുണ്ട്, ഓതിക്കോളൂ. ഓക്കെ ഓക്കെ, ഫവൈലുള്ളിൽ മുസല്ലീൻ എന്നല്ലേ, ഫവൈലുള്ളിൽ മുസല്ലീൻ അല്ലേ. ഓക്കെ ഇൻഷാല്ലാ, ഒന്നുകൂടി ചോദിക്കാം മോളെ കറക്റ്റ് ആയിട്ട്. ഫവൈലുള്ളിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഓക്കെ മാഷാല്ലാ, ഉഷാറായിട്ട് മോൾ ഓതുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ക്വിസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. ഇനി രണ്ട് ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ മോള്? എത്രയില്ല മദ്രസ ക്ലാസ്സിൽ? മൂന്നിൽ തന്നെയാണ് അല്ലേ. ഓക്കെ, ഞാനൊരു അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ ഭാഗങ്ങളിൽ നിന്നായിട്ട് തന്നെ ചോദിക്കുന്നത്, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു ആയത്ത് ഓതുന്നു, മോള് അത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏത് സൂറത്തിലാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ മതി.

0: ഓക്കെ, മോള് പറഞ്ഞോളൂ. സൂറത്തിൻ്റെ നെയിം പറഞ്ഞാൽ മതി, ഓതണമെന്നില്ല. ഹലോ, പറഞ്ഞോളൂ. നഫ്ല, ആൻസർ പറഞ്ഞോളൂ. അല്ലോ, നമ്മുടെ ടൈം അത്രയൊക്കെ ഉണ്ടോ? നമുക്ക് അറിയാവുന്ന ചെറിയ സൂറത്ത് തന്നെ അല്ലേ? ആ, നമ്മൾ പോതിയ ആയത്തല്ലേ, വഹുസ്സില മാഫി സുദൂർ. ഓക്കെ, ഇൻഷാല്ലാ മോള് ഇനിയും നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കുക. സൂറത്തുൽ അഅ്ല മുതൽ സൂറത്ത് നാസ് വരെ, എന്നിട്ട് വീണ്ടും ഇതുപോലെ വിളിക്കുക. നിന്റെ ഉമ്മുൽ ഖുവൈനിലുള്ള സ്കൂളിലും മദ്രസയിലും ഒക്കെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട്. ഏ, പക്ഷെ അതിന് സമയം കഴിഞ്ഞു മോളെ, ആൻസർ പറയേണ്ട സമയം ഒരുപാട് സമയം കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് മോൾ ഒന്നുകൂടെ ഒക്കെ പ്രാക്ടീസ്. ഉത്തരം കറക്റ്റായി, ഇപ്പൊ ലാസ്റ്റ് ആയി, പക്ഷെ സമയം കഴിഞ്ഞു. മോള് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വീണ്ടും വിളിക്കുക. ഓക്കെ, വസലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇപ്പോൾ വിളിച്ചിരുന്നത് നഫ്ല ഫാത്തിമ എന്ന കുട്ടിയായിരുന്നു, ഉമ്മുൽ ഖുവൈനിൽ നിന്നാണ്. മോളുടെ ഒന്നാമത്തെ ഉത്തരം ശരിയാവുകയും രണ്ടാമത്തെ ഉത്തരം കറക്റ്റ് ആൻസർ പറയുന്നതിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. ഇൻഷാല്ലാ അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആരാണ് വിളിക്കുന്നത്?
1: നുസ ഫാത്തിമ നജീബ്.
0: നുസമോൾ എവിടെ നിന്നാണ്?
1: ഷാർജയിൽ
0: നിന്ന്. മാഷാല്ലാ, എവിടെയാണ് ഇപ്പോ സ്കൂൾ പഠിക്കുന്നത്? എവിടെയാ? മാഷാല്ലാ, എത്രാം ക്ലാസ്സിൽ
1: പഠിക്കുന്നത്?
0: അൽഹംദുലില്ലാ. നമ്മുടെ പീസ് റേഡിയോയുടെ ടെലിക്വിസിനെ കുറിച്ച് അറിയോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ അല്ലേ. അപ്പോ നമ്മുടെ ഈ ടെലിക്വിസിന്റെ മെത്തേഡ് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെ അല്ലേ. മോൾ എത്രാം ക്ലാസ്സിലാ മദ്രസയിലൊക്കെ
1: പഠിക്കുന്നത്?
0: നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം അല്ലെ. മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും. തുടങ്ങാലോ. ഞാനൊരു ആയത്ത് ഓതാം, മോള് എന്നിട്ട് അതിന് ശേഷം അതിന്റെ ബാക്കി എനിക്ക് ഓതി തന്നാ മതി. ഓക്കെ, നമ്മള്
1: ശ്രദ്ധിക്കുന്നില്ലേ.
0: الذي يؤتي ماله يتزكى.
1: أعوذ بالله من الشيطان الرجيم. الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربي الأعلى ولا سوف يرضى.
0: ما شاء الله ما شاء الله. മോള് കുറെ സൂറത്തുകൾ ഹിഫ്ദ് ഉണ്ട് മോൾക്ക്? എത്ര ജുസ് ഉണ്ട്?
1: 7
0: ജുസ് ഉണ്ടോ? മാഷാല്ലാ. എവിടുന്നാണ് പഠിക്കുന്നത്? മദ്രസയിൽ നിന്ന് തന്നെയാണോ?
1: അല്ല, പള്ളിയിൽ നിന്ന്.
0: അൽഹംദുലില്ല. ഇനിയും പഠിക്കണം കേട്ടോ. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം, ഞാന് ഒരു സൂറത്തിലെ ഒരു ആയത്തോതാം, മോളത് ഏത് സൂറത്തിനാണെന്ന് മാത്രം പറഞ്ഞാ മതി.
1: ഓക്കെ,
0: ചോദ്യം ശ്രദ്ധിക്കണം, എങ്കിലാണ് കറക്റ്റായി നിനക്കത് ആൻസർ പറയാൻ കഴിയൂ. അപ്പൊ നുസ മോൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ولا تحاضون على طعام المسكين. ഇത് ഏത് സൂറയിൽ നിന്ന്?
1: സൂറത്തുൽ ഫജ്ർ.
0: മാഷാ അല്ലാ മാഷാ അല്ലാ. ഇന്നത്തെ മോളുടെ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കറക്റ്റായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ പീസ് റേഡിയോ നൽകുന്ന പ്രത്യേകമായ സമ്മാനം ഉണ്ടായിരിക്കും. ഇൻഷാല്ലാ. സമ്മാനം ഇഷ്ടല്ലേ? സമ്മാനം മേടിക്കണ്ടേ? അതിനുവേണ്ടി മൂന്നാമതൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇൻഷാല്ലാ. പേടിയില്ലല്ലോ? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരായത്ത് ഓതുന്നു. അതിൻ്റെ മുൻപ് ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് മോൾ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ആയത്തിൻ്റെ മുൻപേ ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് പറയണം. ഓക്കെ. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة നുസഹമോള്, ഞാൻ ഓതിയ ആയത്തിൻ്റെ മുൻപുള്ള ആയത്തായിരുന്നു ഓതേണ്ടത്.

0: بالمرحمة. ഓക്കെ, നമ്മൾ ഉത്തരം പെട്ടെന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമായതുകൊണ്ട് പെട്ടെന്ന് പറയേണ്ടതാണ്. അവസാനിപ്പിച്ചോ? കിട്ടുന്നില്ലേ? ആ, എന്നാ പറഞ്ഞോളൂ. ശരിയാണോ? ഉറപ്പല്ലേ? അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങൾക്കും നമ്മുടെ നുസമോളെ കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോയുടെ പ്രത്യേകമായ സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാല്ലാ. ഇന്നത്തെ ഒരു സമ്മാനത്തിനർഹയായ നമ്മുടെ നുസഹമോള് ഷാർജയിൽ നിന്നാണ്. മാഷാല്ലാ, ഏഴോളം ജുസുകൾ ഹിഫുദുണ്ട് അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനിയും മോള് പഠിക്കുക, ഖുറാനൊക്കെ പഠിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ടെലിഗീസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവരോടും വിളിക്കാൻ പറയുക. മോൾക്ക് സന്തോഷമായില്ലേ? പീസ് റേഡിയോ ഇഷ്ടമാണോ? മാഷാല്ലാ. ഏത് പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്? ലൈഫോ? അതിലെന്താ കേൾക്കുക? മാഷാല്ലാ, മാഷാല്ലാ. നമ്മള് പൂമരത്തണല് കേൾക്കുന്നില്ലേ? കേൾക്കണം. എല്ലാ ഞായറാഴ്ചകളിലും ഉള്ള പൂമരത്തണല് കേൾക്കാറില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, ഇൻഷാല്ലാ വിളിക്കണം കേട്ടോ. ഓക്കെ, ഇനിയും നമ്മുടെ വീട്ടിലൊക്കെ പറയണം. അതുപോലെ തന്നെ ഉസ്താദിനോട് സമ്മാനം കിട്ടിയ വിവരങ്ങൾ പറയണം. നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തരം പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ, ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പോൾ വിളിച്ചത് ഷാർജയിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നുസ ഫാത്തിമയാണ്. നുസ മോൾ, മാഷാല്ലാ, ഏഴ് ജുസുകളോളം ഹിഫുദുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. ഇന്ന് വിളിച്ച കോളുകളിൽ നിന്ന് രണ്ട് പേർ അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിലുമുള്ള ടെലിക്വിസിൽ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുക, ടെലിക്വിസിലേക്ക് വിളിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിച്ചത് സുബൈർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും.

0: അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹാൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാ ഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുതമാസിലൈനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ. ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഇതുവി വനുഫൂർ. ഇതുവിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഇതുവി വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَال إِذْ غَم نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സില് പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് റേഡിയോയിൽ ഇനി അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അന്നൂർ മൊഡ്യൂൾ 16, ക്ലാസ് 14. ഇളവുള്ള രോഗിയും യാത്രികനും. വിഷയാവതരണം അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠനം തുടങ്ങുകയുണ്ടായത്. ഈ മഹൽ വചനത്തിൽ നമ്മൾ അതിൻ്റെ തുടക്കഭാഗം, അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ഏതാനും കുറഞ്ഞ നാളുകൾ, ഈ ഒരു ഭാഗമാണ് പഠിച്ചത്. ഇതുകൊണ്ട് ഉദ്ദേശം, റമദാൻ മാസത്തിലെ നോമ്പുകളാണോ, അതല്ല റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന എല്ലാ മാസത്തിലെയും 3 നോമ്പുകളും ആഷൂറ നോമ്പുമായിരുന്നോ, അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഭൂരിപക്ഷം മുഫസ്സിറുകളും പറഞ്ഞതും ഇബ്നു അബ്ബാസ്, അൽ ഹസൻ അൽ ബസരി എന്നിവരൊക്കെ അഭിപ്രായപ്പെട്ടതും അതിനൊക്കെ ഉദ്ധരിക്കപ്പെടുന്നതും ഇബ്നു ജരീർ ഉത്തബരി ബലപ്പെടുത്തിയതും തിരഞ്ഞെടുത്തതുമായ അഭിപ്രായം, ഈ അയ്യാമം മഅദൂദാത്ത് കൊണ്ടുള്ള ഉദ്ദേശം റമദാനിലെ നോമ്പുകളാണ് എന്നതാണ്. എന്നാൽ ഖതാദ, ഇബ്നു ദഅമ, സുദൂസി, അത തുടങ്ങിയുള്ള തബീ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇതുകൊണ്ട് ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും 3 നോമ്പും ആഷൂറ നോമ്പുമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തായാലും റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നോമ്പുകളും അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാസത്തിലെ 3 നോമ്പുകൾ ആഷൂറ നിർബന്ധമായിരുന്നു, അതിൻ്റെ ആ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പുകൾ തന്നെ എന്ന് ഇവയെക്കുറിച്ച് വിധിച്ചാലും അതിൻ്റെ ആ വിധിയും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏത് വിധി? റമദാൻ്റെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോമ്പെടുക്കാനും നോമ്പ് ഉപേക്ഷിച്ച് അഗതിക്ക് അന്നം നൽകി പ്രായശ്ചിത്തം ചെയ്യാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ വിധി, രണ്ടാളും തിരഞ്ഞെടുക്കാനുള്ള വിധി നിർബന്ധമായിരുന്നു, അതും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അവ്വലുമ നുസിഖ ബഅദൽ ഹിജ്റ, ഹിജ്റക്ക് ശേഷം ആദ്യം മതവിധി ദുർബലമാക്കപ്പെട്ടത് അംറുൽ ഖിബ്ല, ഖിബ്ലയുടെ വിഷയമായിരുന്നു. ഹിജ്റ വന്നതിന് ശേഷമാണല്ലോ ഷാമിലേക്ക് തിരിഞ്ഞുള്ള നിസ്കാരം, മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കാരമാക്കിയത്. ഖദനറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ പഠിച്ചു പോയതാണ്. ഖിബ്ല മാറ്റം അതായിരുന്നു ആദ്യത്തെ നസ്ഖിൻ്റെ വിഷയം. പിന്നെ ഇബ്നു അബ്ബാസ് പറയുന്ന വസ്വവും, റമദാനിലെ നോമ്പുകൾ അതിൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ലാത്ത വിധം നിർബന്ധമാക്കിയതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നിർബന്ധ വിധികളും നോമ്പിൻ്റെ വിഷയത്തിലേത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ സവിധത്തിലേക്ക് നജദ് ദേശത്തു നിന്നുള്ള ഒരു വ്യക്തി വന്ന ഹദീസ് പ്രസിദ്ധമാണ്. പാറി പറന്ന മുടിയും ഇരമ്പുന്ന ഒരു ശബ്ദവും പുറപ്പെടുവിച്ചിട്ട് പറയുന്നത് എന്തെന്ന് തിരിയാത്ത വിധം ഒരു നാടൻ മനുഷ്യൻ തിരിച്ച വിധത്തിൽ അണഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് നിസ്കാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അദ്ദേഹം നോമ്പിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയാമു റമദാൻ, നിങ്ങളുടെ മേൽ നിർബന്ധമായ നോമ്പ് റമദാനിലെ നോമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ഹൽ അലയ്യ ഗൈറുഹു, ഇതല്ലാത്ത വല്ല നോമ്പും എൻ്റെ മേൽ ബാധ്യതയായി നിർബന്ധമായി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ, ലാ ഇല്ല അൻ തതവ്വ, നിർബന്ധമായിട്ട് റമദാനിലെ നോമ്പേ ഉള്ളൂ, ഐച്ഛികമായി നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അങ്ങനെയാകാം എന്ന് പറഞ്ഞു. പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പോകുമ്പോൾ പറയുന്നുണ്ട്, വല്ലാഹി ലാ അസീദു അലാ ഹാദ വല അൻഖുസ്, അല്ലയാണ് ഞാൻ ഇതിനേക്കാൾ ഏറ്റുകയോ കുറക്കുകയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞത്, അഫ്ലഹ ഇൻ സദഖ്, അയാൾ സത്യസന്ധനാണ് എങ്കിൽ വിജയിച്ചു. ലയദുഖുലന്നൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മൻ സർറഹു അൻ യംദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫലിയംദുർ ഇലാ ഹാദ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ സ്വർഗാർഹനായ ഒരു വ്യക്തിയെ നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മനുഷ്യനെ നോക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്ക് ഹദീസിൽ കാണാം. ഞാനത് പറഞ്ഞത് വസിയാമു റമദാൻ, റമദാനിൻ്റെ നോമ്പ് അത് നിർബന്ധമാക്കപ്പെട്ടു. അതേ ഒരാൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് കരണീയം. അപ്പോൾ മുമ്പുള്ളതെല്ലാം അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആയത്തിൻ്റെ ബാക്കി തുടർന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗികളായാൽ, ഔ അലാ സഫരിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അപ്പോൾ നിർബന്ധമായത് നിങ്ങൾ അങ്ങനെ രോഗിയായി യാത്രയിലായി നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായത് ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് ഇദ്ദത്തു നോമ്പൊഴിവായ എണ്ണം അത് നോറ്റു വീട്ടുകയാണ്. ഇതാണ് അതിൻ്റെ ആശയം. അതിലെ പ്രയോഗങ്ങളിലേക്ക് നമുക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, നമ്മൾ പഠിച്ചുപോയി. അള്ളാഹു വിശ്വാസികളെ വിളിച്ചു, എന്നിട്ട് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗിപ്പെട്ടു, മരീദ് യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവർ പെട്ടു, കഴിവില്ലാത്തവർ പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, വിശ്വാസികളെ വിളിച്ച് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, കുതിബ അലൈക്കും ഉസ്സിയാം എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗി പെട്ടു, യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവൻ പെട്ടു, കഴിവില്ലാത്തവൻ പെട്ടു, വിശ്വാസികളെ മൊത്തത്തിലാണ് വിളിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിളിയിൽ നിന്ന് ചിലരെ ഇസ്തിസ്ന ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഫ, അതാണ് ഫ ഉൽ ഫസീഹ. നമ്മൾ പറഞ്ഞ അതിൻ്റെ ഒരു ധർമ്മവും അതിൻ്റെ ഒരു ലക്ഷ്യവും വളരെ മഹനീയമാണ്. എണ്ണപ്പെട്ട നാളുകളിൽ വിശ്വാസികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഇക്കാര്യം നിങ്ങൾക്ക് ബോധിച്ചുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അറിയേണ്ടത് അനിഫ അൽ ഫസീഹ, അത് ദ്യോതിപ്പിക്കുന്ന ആശയം. എല്ലാ വിശ്വാസികളിലും നോമ്പ് നിർബന്ധമില്ല. മൻ കാന മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും ആയാൽ, മൻ അത് ശർത്തീയൻ, ആയാൽ ആരായാൽ, മരീവൻ രോഗി, ഔ അല്ലെങ്കിൽ അലാ സഫരിൻ, സഫർ യാത്ര, യാത്രയിൽ ആയാൽ, ഫ അപ്പോൾ അവൻ നോമ്പ് ഉപേക്ഷിച്ചു രോഗിയായതിനാൽ അല്ലെങ്കിൽ യാത്രയിലായതിനാൽ, ഫ അത് ഈ മൻ എന്നതിൻ്റെ ജവാബിലുള്ള ഫയാണ്. അതുകൊണ്ട് തന്നെ ആ ഫ അവിടെ നിർബന്ധമാണ്. ഫ ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഈ ജുംല ഇസ്മിയ എന്ന് പറയും, അത് ജവാബായി വരുമ്പോൾ ഈ ഫ നിർബന്ധമാണ്. ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അലൈഹി ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അവൻ്റെ മേൽ ഇദ്ദത്തുൻ എണ്ണം നിർബന്ധമാണ് അല്ലെങ്കിൽ ബാധ്യതയാണ്. ഫ അലൈഹി ഇദ്ദത്തുൻ അല്ലെങ്കിൽ ഫൽ വാജിബു ഇദ്ദത്തുൻ, എണ്ണൽ നിർബന്ധമാണ് അല്ലെങ്കിൽ എണ്ണൽ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഫൽ മക്തൂബു ഇദ്ദത്തുൻ, അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിനങ്ങളിൽ നിന്ന് നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം നോമ്പെടുക്കൽ. ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയായാൽ, ഔ അലാ സഫറിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫ അഫ്തറ അങ്ങനെ അവൻ നോമ്പ് ഒഴിവാക്കി, അപ്പോൾ അവൻ്റെ മേൽ അൽ മക്തൂബ് നിർബന്ധമാക്കപ്പെട്ടത് അല്ലെങ്കിൽ അൽ വാജിബ് നിർബന്ധമായത് അല്ലെങ്കിൽ ഫ അലൈഹി അവൻ്റെ മേൽ ബാധ്യതയായത് ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിനങ്ങളിൽ നിന്നുള്ള എണ്ണമാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം, അതാണ് അവൻ്റെ മേൽ ബാധ്യതയായത് നിർബന്ധമായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അൽ മഷക്കത്തു തജ്ലിബു തൈസീർ, ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും. അത് നമ്മുടെ ദീനിൻ്റെ ഒരു വലിയ അടിസ്ഥാനമാണ്. രോഗം അത് പ്രയാസത്തെ കൊണ്ടുവരും, ക്ലേശം കൊണ്ടുവരും. അതേപോലെ യാത്ര ക്ലേശവും ക്ലിഷ്ടതയും കൊണ്ടെത്തുന്ന ഒരു വിഷയമാണ്. അസഫറു ഖിതാത്തു മിനൽ അദാബ്, ശിക്ഷയുടെ ഒരു ഭാഗമാണ് യാത്ര എന്നുള്ളതാണ്. തദ്ദേശവാസത്തെ പോലെയല്ല യാത്ര. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഔ അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. അലാ സഫർ, മുസാഫിർ എന്ന് പറഞ്ഞില്ല, മരീദൻ എന്ന് പറഞ്ഞ്, ഔ മുസാഫിറൻ എന്ന് പറഞ്ഞില്ല, അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. കാരണം മുസാഫിർ യാത്ര ചെയ്ത് യാത്ര തുടരുന്നവനാണ്. യാത്ര ചെയ്ത ഒരാൾ ഒരിടത്തെത്തി, ആ എത്തിയെടുത്ത് പിന്നെ അയാൾ താമസിക്കുകയാണ്. അവിടെ തദ്ദേശവാസം അയാൾ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ എന്ന് മടങ്ങും എന്നുള്ളത് നിർണയമില്ലാതെ ഒരു യാത്രക്കാരനെ പോലെ അവിടെ താമസിക്കുകയാണ്. എപ്പോഴും മടങ്ങാം, യാത്രക്കാരനായി സവാരിയിലല്ല, പക്ഷേ അയാൾ അവിടെ താൽക്കാലികമായി തങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായി പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ച് നോമ്പ് മുറിച്ചു. പിന്നെ മാസം തീരുവോളം, റമദാൻ 23-നായിരുന്നു ഹിജ്റയുടെ 8-ൽ മക്ക ഫത്ഹായത്, മാസം തീരുവോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടില്ല എന്ന ഹദീസിൽ കാണാം. അഫ്തറ ഹത്ത ഇൻസലഹ ഷഹർ എന്നാണ്, മക്കയിൽ തങ്ങി പക്ഷേ യാത്രക്കാരൻ്റെ ഹുക്കുമിൽ. ഇങ്ങനെ യാത്രക്ക് ഒരു വിശേഷമുള്ളതിനാൽ, പ്രത്യേകതയുള്ളത് കാരണത്താൽ ഇവിടെ മുസാഫിറൻ എന്ന് പറയാതെ അലാ സഫരിൻ എന്ന് അതുകൊണ്ടാണ് പ്രയോഗം വന്നത്. തയ്യിബ്, ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെയുള്ള രണ്ട് സുപ്രധാന മസല ഉണ്ട്. അതിൽ ഒന്ന്, നിർബന്ധ നോമ്പ് ഉപേക്ഷിക്കുവാൻ ഇളവുള്ള രോഗം അതേത്, ഇഫ്താറിനെ അനുവദിക്കുന്ന, നോമ്പ് ഒഴിവാക്കുന്നതിന് അനുവദിക്കുന്ന രോഗം അത് ഏത്. ഈ മരീദൻ എന്നതിൽ രോഗത്തിൻ്റെ നിർണയം അതേത്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറഞ്ഞത് അൽ മർദു ലാ ദാബിത ലഹു ഫൈനൽ അംറാദ തഖ്തലിഫ്, രോഗത്തിന് ഒരു നിർണയമല്ല ഇന്ന രോഗമെന്ന്. കാരണം രോഗം വ്യത്യസ്തങ്ങളാണ്. അള്ളാഹു നമുക്ക് കാഫിയ തരട്ടെ. രോഗങ്ങളിൽ മിൻഹമായ ദുർറു സാഹിബഹു അസും, ചില രോഗങ്ങൾ നോമ്പെടുക്കുന്നവന് ഉപദ്രവകരമായി മാറും വിധമുണ്ട്. ഒമിൻ ഹമാല അസറലി സൗമി ഫി, ചില രോഗങ്ങൾ അത് നോമ്പിനാൽ ഒരിക്കലും സ്വാധീനിക്കപ്പെടില്ല, നോമ്പെടുത്താലും ഇല്ലെങ്കിലും ഒരുപോലെയാണ് രോഗം. ഈ കവജഇ ദിർസ്, ചില പല്ലുവേദന, അതേപോലെ തന്നെ വജുർഹിം ഫിൽ ഉസ്ബുർ, വിരലുകളിലുള്ള പിന്നെ മുറിവുകൾ, അതേപോലെ തന്നെ വധുമൽ ചില പിന്നെ കുരുകൾ, അതേപോലെ തന്നെ പിന്നെ നേരിയ മുറിവുകൾ, വൽജറം ചില ചൊറികൾ, ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ രോഗങ്ങളാണ്. പക്ഷേ ഇതൊന്നും നോമ്പിനെ ബാധിക്കും വിധമുള്ള രോഗങ്ങളല്ല. അതുകൊണ്ട് രോഗം ഇന്നത് ഉണ്ടായാൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇബ്നു ഖുദാൻ പറയുന്നത് വഅംകന ഇഅ്തിബാറുൽ ഹിക്മ വഹുവ മാ യുഖാഫു മിൻഹു ദറർ, നോമ്പുകാരനോട് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞു, അതിലെ പൊരുൾ പരിഗണിക്കാം. എന്തിനാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? ഉപദ്രവം ഭയപ്പെടുക എന്നുള്ളതാണ്, പ്രയാസം ഭയപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത് രോഗിയോട്. അതുകൊണ്ട് തന്നെ സിംഹഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ലാ വജ്ഹലി ഇബാഹത്തിൽ ഫിത്ർ ബിമറദിൻ ലാ യശുഖു മഅഹു സൗം, നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ, അതിൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഔ ലാ യതഅഖറു മഅഹുൽ ബുർ, അല്ലെങ്കിൽ സുഖപ്പെടൽ രോഗം നോമ്പെടുത്താൽ വൈകും, അല്ലെങ്കിൽ രോഗഭേദമാകൽ സുഖപ്പെടൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ വൈകൂല്ല, അങ്ങനെയുള്ള രോഗം അവിടെയും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായമല്ല. അതിനാൽ പണ്ഡിതന്മാരുടെ ചില പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്താൽ, നോമ്പെടുത്തു എന്ന കാരണത്താൽ രോഗിക്ക് യുലിമു വേദനയുണ്ടാകും, അല്ലെങ്കിൽ യുഉദി നോമ്പെടുത്തത് കാരണത്താൽ കൂടുതൽ ഉപദ്രവകരമാകും രോഗം, അല്ലെങ്കിൽ യഹാഫു തനാദീഹി അല്ലെങ്കിൽ തസീദു നോമ്പെടുത്തതിനെ രോഗം മൂർജിക്കുകയും കൂടുകയും ചെയ്യുമെന്നുള്ള പേടിയുണ്ടായി. അല്ലെങ്കിൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ യശുക്കു രോഗിയാണ് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ യതഅഖ്ഖറു അൽബുർഉ രോഗം സുഖപ്പെടുന്നത് വൈകും. അല്ലെങ്കിൽ യഫൂത്തു ചികിത്സ നോമ്പെടുത്തതിനാൽ നഷ്ടമാകും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോ 3 മണിക്കൂർ വെച്ച് അല്ലെങ്കിൽ ഓരോ 4 മണിക്കൂർ വെച്ച് ഗുളിക കുടിക്കേണ്ട അസുഖമാണ് നിങ്ങളുടേത്. അപ്പോൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 4 മണിക്കൂറിൽ ഗുളിക കുടിക്കുക എന്നുള്ളത് കഴിയില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്തതിനാൽ രോഗിക്ക് വേദന വരും, അല്ലെങ്കിൽ ഉപദ്രവം വരും, അല്ലെങ്കിൽ രോഗം ഊർജിക്കുമെന്നോ കൂടുമെന്നോ ഭയപ്പാടുണ്ടാകും, അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നത് രോഗമുള്ളതോടൊപ്പം ക്ലേശകരമാകും യശുക്കു, അല്ലെങ്കിൽ രോഗം മാറുന്നത് വൈകും ഭേദപ്പെടുന്നത് വൈകും നോമ്പെടുത്തത് കാരണത്താൽ, അല്ലെങ്കിൽ ചികിത്സ അത് നഷ്ടമാകും നോമ്പെടുത്തതിനാൽ. ഇങ്ങനെയൊക്കെ ഉള്ള രോഗം അതാണ് ഉദ്ദേശം. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി അതിനെ വിശദീകരിച്ച് പറഞ്ഞത് രോഗിക്ക് 3 അവസ്ഥകൾ. ഒന്ന്, അല്ല യദുർ റഹുസോ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല, ഉപദ്രവമല്ല, ഒല യശുക്കോല ഈ പ്രയാസമല്ല. അങ്ങനത്തെ രോഗി അയാൾ നോമ്പ് ഉപേക്ഷിക്കുന്നതിനൊരു ഇളവുമില്ല. മറ്റൊരവസ്ഥ, നോമ്പെടുത്താൽ പ്രയാസമാണ് പക്ഷേ ഉപദ്രവമൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത്തരക്കാർ നോമ്പെടുക്കേണ്ട കാര്യമല്ല. നോമ്പെടുത്തുന്നെങ്കിൽ ഈ മശക്കത്ത് പ്രയാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു നോമ്പിൽ ഇളവ് നൽകിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ആ ഇളവ് ഒഴിവാക്കിയിട്ട് നോമ്പെടുക്കേണ്ട ഒരാവശ്യമല്ല. അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കുകയാണ് നല്ലത്. അയാൾ നോമ്പെടുക്കുന്നത് മക്രൂഹാണ്, ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അയ്യദുർറഹുസവും ഒരാൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉപദ്രവമാകും വിധം രോഗമുള്ള വ്യക്തിയാണ് എങ്കിൽ അയാൾ നോമ്പെടുക്കുന്നത് ഹറാമാണ്. വല തഖ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇന്നല്ലാഹ കാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് കരുണ കരിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഫമൻ കാന മിൻകും മരീദൻ എന്ന് പറയുമ്പോൾ ഈ രോഗി ആരാണ്? ഈ ബാഹിരിയ മദ്ഹബിൻ്റെ ആളുകൾ അഹ്ലു ബാഹിർ ദാവൂദു ദാഹിരി അതേപോലെ ഇബ്നു ഹസം അബ്ബാഹിരി അവരിലേക്കൊക്കെ ചേർത്താണല്ലോ ഈ ബാഹിരിയ മദ്ഹബ്. അതേപോലെ മുഹമ്മദ് ഇബ്നു സീരീൻ അവരുടെയൊക്കെ അഭിപ്രായം ഏത് രോഗമാണെങ്കിലും നോമ്പിൽ ഇളവുണ്ട് എന്നാണ്. ഏത് രോഗമാണെങ്കിലും, പക്ഷെ അത് സൂക്ഷ്മമല്ല. ഭൂരിപക്ഷം പണ്ഡിതന്മാരൻ പറഞ്ഞതുപോലെ നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ അതിൽ നോമ്പ് ഉപേക്ഷിക്കുന്നത് ഒരു ന്യായമുള്ള വിഷയമല്ല. നോമ്പെടുക്കുകയാണ് വേണ്ടത്. എന്നാൽ പ്രയാസകരമായതാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഔ അലാ സഫരിൻ യാത്രയിലാണ് ഒരു വിശ്വാസിയെങ്കിൽ ഈ യാത്ര അതിൽ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അലാ സഫരിൻ എന്നാണ് പറഞ്ഞത് യാത്ര. അപ്പോൾ നമ്മളുടെ പതിവുകളിൽ നാട്ടു നടപ്പുകളിൽ യാത്രയായി പരിഗണിക്കപ്പെടുന്നത് എന്തോ അതാണ് പ്രയോഗം തേടുന്നത്. ചിലർ നിർണിത ദൂരം ഉള്ളതാണ് ഇവിടെ യാത്ര എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ നിർണിത ദൂരം നിർണയിക്കുന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഉള്ള സമയമല്ല. സൂക്ഷ്മലുക്കളായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അലാ സഫറിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സഫർ അത് എല്ലാവർക്കും ഒരേ മാനദണ്ഡ പ്രകാരമാവില്ല. യാത്രകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഓരോ നാട്ടിനും അതേപോലെ തന്നെ സ്ഥലക്കാർക്കും യാത്രയായി പരിഗണിക്കാൻ പല മാനദണ്ഡങ്ങളുണ്ടാവും. അപ്പോൾ യാത്രയായി നമ്മുടെ അനുഭവങ്ങളിൽ അറിവുകളിൽ സ്വീകാര്യമായത് അതിൽ നോമ്പ് ഒഴിവാക്കുന്നതിൽ നമുക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. ഇവിടെയും പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ രോഗത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെയാണ്. യാത്രയിൽ നോമ്പ് പ്രയാസം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നോമ്പെടുക്കുന്നതിൽ വിലക്കില്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫി സഫരി വയുഫ്തിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുക്കുന്നതും നോമ്പ് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വറഅഇതുഹു യസ്റബു ഖായിമൻ വഖായിദൻ, നിന്നും അതേപോലെ ഇരുന്നും കുടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅഇതുഹു യുസല്ലി ഹാഫിയൻ വ മുൻതഅലൻ, ചെരുപ്പില്ലാതെ നിസ്കരിക്കുന്നത്, ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുന്നത് അങ്ങനെ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅഇതുഹു യൻസരിഫ് അൻ യമീനി വ അൻ യസാരിഹി ഫിസ്സലാ, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലതുഭാഗത്തേക്കും അതേപോലെ തന്നെ ഇടതുഭാഗത്തേക്കും പിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ സൂക്ഷ്മം നോക്കി ദർശിച്ച് തിരുദൂതരെ ഗ്രഹിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു. അദ്ദേഹം പറയാണ്, അപ്പോൾ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മറു ബഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. മറു ബഹ്റാൻ എന്ന് പറഞ്ഞാൽ മക്കയുടെ അടുത്ത് ഒരു പ്രസിദ്ധമായ സ്ഥലമാണ്, മക്കയിൽ തന്നെ പെട്ടതാണ് അത്, മക്കയുടെ അടുത്ത് മറു ബഹ്റാൻ. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുവന്ന്, അപ്പോൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്നുവാ ഫകുല, അടുത്ത് വരൂ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞു, ഇന്നാ സായിമാൻ, ഞങ്ങൾ നോമ്പുകാരാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള ആളുകളോട് പറഞ്ഞതാണ്, ഇർഹലൂലി സാഹിബൈക്കും ഇഅ്മലൂലി സാഹിബൈക്കും, അബൂബക്കർ ഉമറും നോമ്പുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ യാത്രാ സാമഗ്രികളൊക്കെ വാഹനപ്പുറത്ത് എടുത്തു വെക്കാനും അതേപോലെ തന്നെ അവർക്ക് സേവനം ചെയ്യാനും ഒക്കെ സഹാബികളോട് പറഞ്ഞു എന്നാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. ഇവിടെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചത് റസൂലുള്ളാഹിക്ക് നോമ്പില്ല, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് നോമ്പ് വന്നത്. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഫമിന്നാ മൻ സാമ വമിന്നാ മൻ അഫ്തർ, നോമ്പുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നോമ്പില്ലാത്തവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫലം യഈബി സായിമു അലൽ മുഫ്തിർ വലൽ മുഫ്തിറു അല സായിം, നോമ്പെടുത്തവൻ നോമ്പെടുക്കാത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നോമ്പെടുക്കാത്തവൻ നോമ്പെടുത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. യാത്രയിൽ സഹാബികളെക്കുറിച്ച് പറയണം, അന്നമൻ വജദ ഖുവ്വത്തൻ ഫസാം, നോമ്പെടുക്കാനുള്ള കരുത്ത് കണ്ടവൻ നോമ്പെടുത്തു, ഫൈനദാലിക ഹസൻ, അത് നല്ലതാണ്. വയറൗന അന്നമൻ വജദ ദഅഫൻ, നോമ്പെടുക്കാൻ ശക്തിയില്ലാത്തവർ, ഫഅഫ്തർ, നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഫൈനദാലിക ഹസൻ, അത് നല്ലതാണ്. ഇതായിരുന്നു സഹാബികളുടെയൊക്കെ അഭിപ്രായം എന്നാണ് ചില സഹാബികൾ സഹാബത്തിനെ കുറിച്ച് തന്നെ ഉദ്ധരിക്കുന്നത്. ഹംസ ഇബ്നു അംറുൽ അസ്ലമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്രയിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഹംസ ഇബ്നു അംറുൽ അസ്ലമി കാന കസീറ സിയാം എന്നാണ്, ധാരാളം നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അദ്ദേഹം കൂടുതലായിട്ട് നോമ്പെടുക്കുമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അഫ അസൂമു ഫി സഫർ, യാത്രയിൽ ഞാൻ നോമ്പെടുക്കട്ടെ? അപ്പോൾ റസൂലുള്ള പറയാൻ, അൻത ബിൽ ഖിയാർ, താങ്കൾ സ്വാതന്ത്ര്യമുള്ളവനാണ്, ഇൻ ശീത ഫസൂം വ ഇൻ ശീത ഫഅഫ്തിർ, യാത്രയിൽ താങ്കൾക്ക് നോമ്പെടുക്കണമെങ്കിൽ നോമ്പെടുക്കാം, വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അയ്യു ദാലിക ഐസറു അലൈക ഫഫ് അൽ, ഏതാണോ താങ്കൾക്ക് ആശ്വാസകരം എളുപ്പം അത് ചെയ്യാൻ പറഞ്ഞു. യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുണ്ട്, പക്ഷേ നോമ്പെടുത്തു എന്നതിനാൽ ക്ലേശം ഇല്ല എങ്കിൽ നോമ്പെടുക്കാം എന്നത് ഈ സംഭവങ്ങളും ഹദീസുകളും അറിയിക്കുകയാണ്. എന്നാൽ യാത്രയിൽ നോമ്പെടുത്താൽ ആളുകൾ പ്രയാസപ്പെടുന്ന അവസ്ഥ, നോമ്പോടുകൂടി യാത്ര തുടരാൻ ഞെരുക്കവും ക്ലേശവും ഉള്ള അവസ്ഥ, അതാണ് എങ്കിൽ അവിടെ നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു യാത്രയിൽ ഒരു വ്യക്തി നോമ്പുകാരനാണ്, വളരെയധികം ക്ഷീണിച്ചു, കാതൽ അത്ശു അയ് അഖ്തുലഹു എന്നാണ്, ദാഹം അയാളെ മരിപ്പിക്കാറായി എന്നാണ്, ഭയങ്കര ചൂടും, അതുകൊണ്ട് തന്നെ അയാളുടെ ഒട്ടകം വരെ ഈ തണൽ മരങ്ങൾക്കിടയിലേക്ക് കടന്നുപോയി എന്നാണ്, തണൽ കൊള്ളാൻ അത്ര ചൂട്. ആളുകളൊക്കെ ഈ വ്യക്തിക്ക് ചുറ്റും, നോമ്പെടുത്ത വ്യക്തിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി, അപ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തു പറ്റി? അപ്പോൾ ആളുകൾ പറഞ്ഞു, റജുലുൻ അജ്ഹദഹുസ്സവും, നോമ്പെടുത്ത മനുഷ്യനാണ്, അയാൾക്ക് വളരെയധികം പ്രയാസമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പറഞ്ഞത്, ലൈസ മിൻ അൽബിരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല. വഅലൈക്കും ബി റുഖ്സത്തില്ലാഹി അല്ലതീ റഖസലക്കും, അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞ ഇളവ്, അത് നിങ്ങളെടുത്തേ മതിയാകൂ. ഫഖ്ബലൂഹ, അത് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ഉത്തൂനി ബിഹി, ഈ മനുഷ്യനെ കൊണ്ടുവരാൻ പറഞ്ഞ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂലുള്ള അയാളോട് പറഞ്ഞു, അഫ്തിർ, നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ നോമ്പ് മുറിച്ചു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു, നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഉണ്ട്. ചൂടുള്ള ഒരു ദിവസം ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഒരിടത്ത് ഇറങ്ങി, ഓരോരുത്തരെ അവരുടെ തട്ടം മറച്ചൊക്കെയാണ് തണൽ കൊണ്ടത് എന്നാണ്. ചിലർ സൂര്യൻ്റെ ചൂട് കൈകൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചു എന്നാണ്. അങ്ങനെ ഫസഖത്ത സുവാം, നോമ്പെടുത്തവർ വീഴാൻ തുടങ്ങി. ഫലം യഅമലു ശൈഅൻ, ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. വഖാമൽ മുഫ്തിറൂൻ ഫദർബു അൽ അബ്നിയത വസഖൗ അർറുക്കാബ്, നോമ്പില്ലാത്തവർ അവരെല്ലാ കർമ്മങ്ങൾക്കും സജീവരായി, അവർ ടെൻ്റുകൾ സ്ഥാപിച്ചു, ആളുകൾക്ക് ജലസേവനം നിർവഹിച്ചു. അങ്ങനെ മുംതഹനു വആലജു, അവർ നന്നായി പരീക്ഷിക്കപ്പെട്ടു, അവർ നന്നായിട്ട് എന്ത് ചെയ്തു, വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. അവിടെ റസൂലുള്ള പറഞ്ഞത് ദഹബൽ മുഫ്തിറൂൻ അല്യൗമ ബിൽ അജർ, നോമ്പ് ഉപേക്ഷിച്ചവർ ഇന്ന് കൂലിയൊക്കെ കൊണ്ടുപോയി, അവർക്കാണ് കൂലി മുഴുവൻ ലഭിച്ചത് എന്ന് നോമ്പ് ഒഴിവാക്കിയവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാത്രയിൽ. കാരണം ആ യാത്ര നോമ്പെടുത്താൽ ക്ലേശപ്പെടുമാറുള്ള യാത്രയായിരുന്നു. ഞാൻ നേരത്തെ മക്കം ഫതഹിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 പേരെയും കൊണ്ടാണ് മക്കയിൽ നിന്ന് പോകുന്നത്. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു, ആളുകൾക്കും നോമ്പുണ്ടായിരുന്നു. യാത്ര തുടർന്നു. മക്കയുടെ അടുത്ത് ഉസ്ഫാൻ, അതേപോലെ ഖുദൈദ് എന്നീ പറയുന്ന സ്ഥലങ്ങൾക്ക് ഇടയിൽ ഖദീദ് എന്ന് പറയുന്ന ഒരു ജലതടാകവും ഒരു മരുപ്പച്ചയും ഉണ്ട്. ഉച്ചയോടടുത്ത സമയം ദാഹിച്ച് വലിഞ്ഞ ആളുകൾ അവരുടെ കഴുത്തുകൾ റസൂലിന്റെ നേരെ നീട്ടിത്തുടങ്ങിയെന്നാണ്. നബിസ്വല്ലല്ലാഹു പറഞ്ഞു, ആളുകൾ നോമ്പുകാരാണ്, പക്ഷേ അവർക്ക് വളരെ പ്രയാസമുണ്ട്. ഇന്നന്നാ സഖദ് ഷക്ക അലൈഹി മുസ്സിയ. അപ്പോൾ റസൂൽ ഇഷ്റബു അയ്യുഹന്നാസ്, റസൂൽ ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ എല്ലാവരും വെള്ളം കുടിക്കൂ. അങ്ങനെ നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ റസൂല്ലാനെ നോക്കുകയാണ്, കാരണം റസൂല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കണില്ല. അവരോട് റസൂല പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ വാഹനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, നിങ്ങൾ കാൽനടയായിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കൂ എന്ന് പറയുമ്പോൾ ആളുകൾ കൂട്ടാക്കണില്ല, കാരണം റസൂല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കണില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അസറ് പിന്നിട്ടു, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളപ്പാത്രം ആളുകൾ കാണെ കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കുടിച്ചു എന്നാണ് ഹദീസിൻ്റെ നിവേദനത്തിൽ കാണാം. വന്നാസു അൻബറുൻ, ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, യുഅലിമുഹും അന്നഹു ഖദ് അഫ്തർ, ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ള അവരെ അറിയിച്ചു. അങ്ങനെ ഫാഫ്തറൽ മുസ്ലിം എന്നാണ്, മുസ്ലിമീങ്ങളെല്ലാവരും നോമ്പ് മുറിച്ചു എന്നാണ്. ചിലർ അപ്പോഴും മുറിച്ചില്ല, പിന്നെ യാത്ര തുടർന്നു. അപ്പോഴാണ് പറയുന്നത് ഇനിയും നോമ്പ് മുറിക്കാത്തവരുണ്ട്, ക്ലേശപ്പെടുന്നവർ. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ചാണ് പറഞ്ഞത് ഉലായിക്കൽ ഉസ, ഉലായിക്കൽ ഉസ, അവരാണ് ധിക്കാരികൾ, അവരാണ് ധിക്കാരികൾ എന്ന്. പിന്നെ ആ യാത്രയിൽ അവിടെ മുതൽ അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ തീരുന്നത് വരെ നോമ്പെടുത്തിട്ടില്ല എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഞാൻ അവിടെ ഈ വിഷയം പറഞ്ഞത്, ഈ ചരിത്രങ്ങൾ ഉദ്ധരിച്ചത് ഔ അലാ സഫറിൻ എന്ന് പറഞ്ഞു. ഏത് സഫറിലാണ് നോമ്പ് ഉപേക്ഷിക്കുവാൻ ഇളവുള്ളത്, അതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ ഉണർത്തിയെന്ന് മാത്രം. ഇൻഷാല്ലാ ഇനി നമുക്ക് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അതിന് തുടർച്ചയിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതു ത്വഅാമു മിസ്കീൻ എന്ന ഭാഗമാണ് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 14 ഇളവുള്ള രോഗിയും യാത്രികനും. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ഹിജറക്ക് ശേഷം ആദ്യം മദവീതി ദുർബലമാക്കപ്പെട്ടത് ഏത് വിഷയത്തിൽ? ഓപ്ഷൻ എ മദ്യം കഴിക്കുന്നതിന്റെ വിഷയത്തിൽ, ഓപ്ഷൻ ബി ഖിബ്ലയുടെ വിഷയത്തിൽ, ഓപ്ഷൻ സി ഹിജാബിന്റെ വിഷയത്തിൽ. ചോദ്യം 2, മക്ക ഫത്ത്ഹായത് എന്ന്? ഓപ്ഷൻ എ ഹിജറ 7 റമദാൻ 24, ഓപ്ഷൻ ബി ഹിജറ 6 റമദാൻ 26, ഓപ്ഷൻ സി ഹിജറ 8 റമദാൻ 23. ചോദ്യം 3, രോഗാവസ്ഥയിൽ നോമ്പെടുക്കുന്നത് ഇളവ് നൽകപ്പെടുന്ന അവസ്ഥയിൽ പെടാത്തതേത്? ഓപ്ഷൻ എ രോഗം ഭേദമാകുന്നത് വൈകൽ, ഓപ്ഷൻ ബി ചികിത്സ നഷ്ടമാകുന്ന അവസ്ഥ, ഓപ്ഷൻ സി രോഗം പിടിപെടുമെന്ന് ഭയമുണ്ടായിരിക്കൽ.
4: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
5: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ അബസ് വരെ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് നബീൽ അറിഫായ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الفجر.
1: ما شاء الله بارك الله فيكم. نعم يقول كتدا പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ അബസ വരെ പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് നബീൽ അറിഫായ്.
2: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യരാശിക്കാകമാനം മാർഗദർശനമായി പ്രപഞ്ചനാഥനായ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് സൂറത്ത് സ്വാദ് 29 വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം ബോധ്യപ്പെടുത്തുന്നു.

0: ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിശാലികൾ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. വൽ ഖുർആനു ഹുജ്ജത്തുല്ലക ഔ അലൈക, വിശുദ്ധ ഖുർആൻ നാളെ ഓരോ മനുഷ്യനും വേണ്ടി സാക്ഷി പറയുക തന്നെ ചെയ്യും, ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ മനുഷ്യരും ഖുർആൻ പഠിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ അതിലെ ആയത്തുകളുടെ താൽപ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. ഖുർആനിക സന്ദേശം സമഗ്രവും സമ്പൂർണവുമായി ലോകസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ബൃഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തയ്യാറാക്കുന്ന വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദരൂപം നിങ്ങളിൽ എത്തിക്കാനുള്ള എളിയ ശ്രമമാണിത്. വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ഭാഷകളിലുള്ള വിവരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിൽ മലയാള ഭാഷയിലുള്ള പ്രധാന ഗ്രന്ഥമാണ് അമാനി മൗലവി റഹിമഉല്ലയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണം. ഈ ഗ്രന്ഥത്തെ പ്രധാന അവലംബമാക്കിയാണ് ഈ ശബ്ദരൂപം തയ്യാറാക്കിയിട്ടുള്ളത്. തിരക്കുപിടിച്ച ജീവിതത്തിൽ വായന അന്യം നിന്നു പോകുന്നവർ, അനാരോഗ്യം മൂലം വായന ബുദ്ധിമുട്ടായവർ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഈ ശബ്ദരൂപം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപകാരപ്പെടും. ഈ ശബ്ദരൂപത്തിൻ്റെ ഘടന താഴെ പറയും വിധമാണ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ അഥവാ അധ്യായങ്ങൾ ഉണ്ട്. ഈ അധ്യായങ്ങൾ പിന്നീട് ആയത്തുകൾ അഥവാ വചനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിനു പുറമെ വിശുദ്ധ ഖുർആനിനെ 30 ഭാഗങ്ങൾ അഥവാ ജുസുകൾ ആയി തിരിച്ചിട്ടുണ്ട്. ഈ വിഭജനമെല്ലാം അള്ളാഹു പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ്. എല്ലായ്പ്പോഴും ജുസുകളുടെ തുടക്കവും ഒടുക്കവും ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ തന്നെ ആകണമെന്നില്ല. ഉദാഹരണത്തിന്, ജുസ് 12 തുടങ്ങുന്നത് ഹൂദ് എന്ന അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം മുതലാണ്. അവസാനിക്കുന്നത് യൂസുഫ് എന്ന അധ്യായത്തിൻ്റെ 52-ാം വചനത്തിലും ആണ്. നാം ഈ ശബ്ദരൂപം ജുസ് അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഓരോ ജുസും തുടങ്ങുന്നത് ജുസിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ ക്രമനമ്പർ, അധ്യായത്തിൻ്റെ പേര് എന്നിവ പറഞ്ഞുകൊണ്ടാണ്. ശേഷം ജുസിയിലെ ആദ്യ വചനത്തിൻ്റെ ക്രമനമ്പർ വായിക്കുന്നു. തുടർന്ന് ആ വചനത്തിൽ ഉപയോഗിച്ച അറബി വാക്കുകളുടെ മലയാള അർത്ഥം വായിക്കുന്നു. ഇത് പുസ്തക രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി പഠനം ലക്ഷ്യമാക്കി ചെയ്ത ഒരു മാറ്റമാണ്. ഓരോ വാക്കിൻ്റെയും അർത്ഥം കേൾക്കുമ്പോൾ തന്നെ ആ അറബി വാക്കും വാക്കിൻ്റെ മലയാള അർത്ഥവും പരമാവധി ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. എല്ലാ ഭാഷകളിലും ഉള്ളതുപോലെ നാനാർത്ഥങ്ങൾ അറബിയിലും ഉണ്ട്. അതിനാൽ ഒരു വചനത്തിൽ ഉപയോഗിക്കുന്ന വാക്കിന് അവിടെ ഉപയോഗിക്കുന്ന അർത്ഥം കൃത്യമായി പഠിക്കൽ പ്രധാനമാണ്. വാക്കർത്ഥങ്ങൾക്ക് ശേഷം അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ വചനം ഓതുന്നു. അങ്ങനെ ഓതിക്കേൾക്കുമ്പോൾ തൊട്ടുമുമ്പ് കേട്ട വാക്കർത്ഥങ്ങൾ പരമാവധി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥവും നിരന്തരവുമായ ഈ പരിശ്രമത്തിലൂടെ, പഠനത്തിലൂടെ ഇൻഷാ അള്ളാ അറബി ഭാഷയോടും ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുമുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വചനം ഓതിക്കേൾപ്പിച്ച ശേഷം ആ വചനത്തിൻ്റെ നേർക്ക് നേരെയുള്ള മലയാള അർത്ഥം വായിക്കുന്നു. വചനങ്ങളുടെ മലയാള രൂപം വായിച്ച ശേഷം ആശയ വിശദീകരണം വായിക്കുന്നു. ഒരു വചനത്തിനു മാത്രമായോ ഒന്നിലധികം വചനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചോ വിശദീകരണങ്ങൾ ഉണ്ടാകും. സാധ്യമായ വിധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പോരായ്മകൾ കണ്ടേക്കാം. പഠനത്തിനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് നിങ്ങൾ ഈ പരിശ്രമത്തെ കാണണമെന്നും ശബ്ദ സൗന്ദര്യത്തിലും ഉച്ചാരണത്തിലുമുള്ള ചെറിയ പിഴവുകൾ ക്ഷമിക്കണമെന്നും ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം തയ്യാർ ചെയ്ത ഗുരുവര്യന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒപ്പം ഈ എളിയ പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കും, ഇതു കേൾക്കുന്ന ഓരോരുത്തരും സ്വയം പഠിച്ചും മറ്റുള്ളവരെ പഠിക്കാൻ സഹായിച്ചും പ്രചരിപ്പിച്ചും ഈ മഹത്തായ ലക്ഷ്യത്തിൻ്റെ ഭാഗമാകാൻ സ്നേഹപൂർവം ഉണർത്തുന്നു. പരലോകത്ത് വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: വചനം 6. വമാ മിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവുമില്ല, ഫിൽ അർദി, ഭൂമിയിൽ, ഇല്ലാ അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ ഇല്ലാതെ, റിസ്ഖുഹ, അവയുടെ ഉപജീവനം, വയഅലമു, അവൻ അറിയുകയും ചെയ്യും, മുസ്തഖറഹ, അവയുടെ താവളം, വമുസ്തൗദഅഹ, അവയുടെ സൂക്ഷിപ്പുസ്ഥാനവും, കുല്ലുൻ, എല്ലാം, ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ ഉണ്ട്, മുബീനിൻ, സ്പഷ്ടമായ.

0: ഉണ്ട്, അതവൻ നിർവഹിച്ചിട്ടുമുണ്ട്. അഥവാ ആഹാരമാർഗം ശരിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ജീവിയെയും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഓരോ ജീവിയുടെയും സ്ഥിരമായ സ്ഥാനം, താൽക്കാലികമായ സ്ഥാനം ഏതൊക്കെയാണെന്ന് അവനറിയാം. അതെ, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നാട്ടിലോ കാട്ടിലോ കരയിലോ വെള്ളത്തിലോ മണ്ണിന് മീതയോ താഴെയോ എന്നൊക്കെ അവനറിയാവുന്നതാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതതിൻ്റെ ആഹാരമാർഗങ്ങൾ ശരിപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവവർഗത്തിന് ആഹാരത്തിനുള്ള വക ശരിപ്പെടുത്താതെ അവൻ ഒഴിവാക്കിയിട്ടില്ല. ഏതെല്ലാം ജീവികൾ ഏതെല്ലാം തരത്തിലുണ്ടെന്നും ഓരോന്നിൻ്റെയും പെരുപ്പവും വർധനവും എത്ര കണ്ടുവരുമെന്നും ഓരോന്നിനും യോജിച്ച ആഹാരം ഏതാണ് എന്നുമൊക്കെ കൃത്യവും സൂക്ഷ്മവുമായ അറിവും രേഖയും അവൻ്റെ പക്കലുണ്ട് എന്നൊക്കെ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ജനപ്പെരുപ്പം നിമിത്തം ഭൂമിയിൽ ഉപജീവനമാർഗമില്ലാതെ അടുത്ത ഭാവിയിൽ മനുഷ്യൻ കഷ്ടപ്പെടുമെന്ന് കണക്കുകൾ വലിച്ചു നീട്ടിക്കൊണ്ട് മനുഷ്യജനനം തന്നെ ചുരുക്കിക്കളയുവാൻ വേണ്ടി ഇക്കാലത്ത് പൊതുവെ കാണപ്പെടുന്ന വെപ്രാളം അള്ളാഹുവിലും അവൻ്റെ വാഗ്ദാനത്തിലും കഴിവിലുമുള്ള വിശ്വാസരാഹിത്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് തീർച്ച തന്നെ. അള്ളാഹു ഈ ഭൂമിയിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ആഹാരമാർഗങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും തേടിപ്പിടിച്ച് ഉപയോഗപ്പെടുത്തുന്നതിനു പകരം അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന പ്രകാരം കണക്കാക്കുവാൻ കൂട്ടാക്കാത്ത ശുഷ്കബുദ്ധികളാൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു വിഡ്ഢിത്തം എന്നതിൽ കവിഞ്ഞ് ഒരു സത്യവിശ്വാസിക്ക് ആ സംരംഭത്തെ കാണുവാൻ ഒക്കുകയില്ല. മനുഷ്യ സമുദായം എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമ്പോൾ ആഹാരം എവിടെയും സുഭിക്ഷമായിരിക്കുമെന്നും എണ്ണം വർദ്ധിച്ചു വരും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുമുള്ള അനുമാനം അടിയോടെ ശരിയല്ലെന്ന് ചരിത്രവും അനുഭവവും വെച്ചുകൊണ്ട് ആലോചിച്ചാൽ നിഷ്പക്ഷ ബുദ്ധികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അധ്വാനവും പ്രയത്നവും കൂടാതെ ഓരോരുത്തൻ്റെയും ആഹാരം അവൻ്റെ മുമ്പിൽ തയ്യാറാക്കപ്പെട്ടു കൊടുക്കുമെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ സൃഷ്ടിച്ച ജീവവർഗങ്ങൾക്കെല്ലാം അതാതിന് യോജിച്ചതും ആവശ്യമായതുമായ ആഹാരമാർഗങ്ങൾ ഈ ഭൂമിയിൽ അവൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നത്രേ അർത്ഥം. മനുഷ്യൻ്റെ ആഹാരത്തിനുള്ള മാർഗം അന്വേഷിച്ച് തേടിപ്പിടിക്കൽ അവൻ്റെ കടമയാകുന്നു. മനുഷ്യർ പെരുകുന്തോറും പുതിയ മാർഗങ്ങളും ചൂഷണ രീതികളും കണ്ടുപിടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോയിൽ മനപ്പാഠം സഅദ് അൽ ഖാമിദി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോയിൽ മനഃപാഠം സഅദ് അൽ ഗാമിദിയുടെ ഖിറാത്താണ് കേട്ടത്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നു വേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. സൂറത്തുന്നാസ് മുതൽ തുടങ്ങി 30-ാമത്തെ ജുസ് പൂർണ്ണമാക്കുകയും 29-ാമത്തെ ജുസ്, അതിലെ സൂറത്തുൽ മുൽക്ക് ആണ് ഇൻഷാ അള്ളാ ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഈ സൂറത്തും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ 2 ജുസും പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. ആയതിനാൽ നമ്മെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ സൂറത്തുകളാണ് നമ്മൾ ആദ്യം മുതലേ പഠിക്കുവാനായി അല്ലെങ്കിൽ പഠിപ്പിക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ആദ്യം മുതലേ ക്ലാസ് കേട്ട ആളുകൾക്ക് പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവും. സൂറത്തുൽ മുൽക്ക് ഇൻഷാ അള്ളാ നമുക്ക് തുടങ്ങാം.

يبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع

0: തസ്വറു ഖാസിഅൻ വഹുവ ഹസീർ.
1: സൂറത്തുൽ മുൽക്കിലെ ഒന്നാമത്തെ ആയത്ത്.
0: തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖ, ഈ ഇഖ്ഫാം ബിഗുന്നയാണ് കാര്യമായിട്ട് ഉള്ളത്. ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഷൈഇൻ ഖ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖദീർ ഖദീർ അല്ല ഖദീർ, റായിനെ തർഖീഖ് ചെയ്യുക, നേർപ്പിക്കുക. ഓതുമ്പോൾ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യരുത്. മുൽക്ക് വഹുവ അല കുല്ലി വഹുവ വഹുവ അല എന്ന് പറയുമ്പോൾ അയിൻ കൃത്യമാവുകയില്ല. വഹുവ അല കുല്ലി ഷൈഇൻ ഖ വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ എടുത്ത് ഉച്ചരിക്കണം ഓരോ അക്ഷരവും. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا الذي خلق الموت والحياة والح والحياة موت والحياة حاء പ്രത്യേകം ശ്രദ്ധിക്കണം. ليبلوكم ليبلوكم وا وا അവിടെ ഓതുമ്പോൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ليبلوكم ليبلوكم ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ വ എന്ന അക്ഷരത്തെ ശ്രദ്ധിക്കണം. ലിയബിലുവക്കും അയ്യുക്കും അഹ്സനു, ഇവിടെ അയ്യുക്കും മഹ്സനു ആവാൻ സാധ്യതയുണ്ട്. അയ്യുക്കും മഹ്സനു, മഹ്സൻ അല്ല അഹ്സൻ, ഹംസയാണ്. അയ്യുക്കും അഹ്സനു അമല, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അമല മദ് ഇവതാണ് അതിൻ്റെ പേര്. വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ അസീസു അല്ല, അധികം ആളുകളും വഹുവൽ അസീസു എന്ന് പറയാം. വഹുവൽ അസീസു, വഹുവൽ അസീസ് ആണ് അസീസ്. വഹുവൽ അസീസുൽ ഗഫൂർ ഈ രൂപത്തിൽ. അല്ലദീ ഖലഖ സബ സമാവാതിൻ ത്വിബാഖ, അല്ലദീ ഖലഖ സബ സമാവാതിൻ ത്വി ഖലഖ ഖ ഖാഫ് സബ ഐൻ സമാവാതിൻ ത്വി തൻവീന് ശേഷം ത്വാ, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ത്വിബാഖ ത്വാഇൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് വരണം. അതോടൊപ്പം നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മുരട് അഥവാ പല്ല് ഇങ്ങനെ കുത്തി നിൽക്കുന്ന തൊട്ട് ബാക്കിൽ ആണ് അതിൻ്റെ മഹ്റജ്. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്ന് നിൽക്കുകയും വേണം, ചേർന്ന് വരണം. സമാവാതിൻ ത്വിബാഖ ബാഖ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബ എന്ന് വളരെ ലേറ്റായിട്ട് ഖ കനപ്പിച്ച് ത്വിബാഖ ഈ രൂപത്തിലാണ് നിർത്തേണ്ടത്. മാ തറാ ഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത്, ഖൽഖി ഖ ഖാഫ് റഹ്മാനി മിൻ തഫാവുത്, വഖഫ് ചെയ്യുമ്പോൾ തഫാവുത്ത് എന്ന് പറയരുത്, തഫാവുത്. فرجع البصر فرجع البصر هل ترى من فطور, അവിടെ ബസ്വറ എന്നതിലെ സ്വാദിനെ ശ്രദ്ധിക്കണം. ترى من فطور طاء فطور فطور അല്ല فطور طاءനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ثم ارجع البصر كرتين ينقلب اليك البصر خاسئا ثم ارجع البصر ഇവിടെ സ്വാദ് കർവത്തൈനി യൻഖലിബ് യൻഖലിബ് ഖാഫ്, അവിടെ ഇഖ്ഫാം ബിഗുന്ന ഉണ്ട്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. യൻഖലിബ് ഇലൈക്കൽ, ബാഇനെ ഖൽഖല ചെയ്യണം. ഇലൈക്കൽ ബസറു ഖാസിഅൻ വ, തൻവീനു ശേഷം വ വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ഖാസിഅൻ വ ഹുവ ഹസീർ, ഹസീർ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ഹസീർ ഹസീർ അല്ല ഹസീർ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. സൂറത്തുൽ മുൽക്ക് നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ദിവസവും രാത്രി പ്രത്യേകിച്ചും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടതാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം. അക്ഷരത്തെറ്റുകളും മഖ്റജിലെ തെറ്റുകളും ഒക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുൽ ശുക്കൂർ.
2: نور أضل على الحياة رحيم
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ച് ഉറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
7: أفلا ينظرون إلى الإبل كيف خلقت
6: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ, അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെ പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീൻ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ നഖൈദാൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق

കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മ

0: പരിചയപ്പെടുത്തി. ഖുർആൻ പഠനം സാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ അടുത്തതായി നാം കേൾക്കുന്നത്.
1: വചനം 7. വഹുവ അവൻ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനാണ്, അസ്സമാവാത്തി, ആകാശങ്ങളെ, വൽ അർദ, ഭൂമിയെയും, ഫി സിത്തത്തി, ആറിൽ, അയ്യാമിൻ, ദിവസങ്ങൾ, ഫി സിത്തത്തി അയ്യാമിൻ, ആറ് ദിവസങ്ങളിൽ, വക്കാന, ആയിരുന്നു, അർഷുഹു, അവൻ്റെ അർഷ്, അലൽ മാ, വെള്ളത്തിന്മേൽ, ലിയബുലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ, അയ്യുക്കും, നിങ്ങളിൽ ആരാണ്, അഹ്സനു, ഏറ്റവും നല്ലത്, അമല, പ്രവൃത്തിയിൽ, വലഇൻ ഖുൽത, നീ പറഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മബഊസൂന, എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്, മിംബാദി, ശേഷം, അൽ മൗതി, മരണത്തിൻ്റെ, ലയഖൂലന്ന, തീർച്ചയായും പറയും, അല്ലദീന കഫറു, സത്യം നിഷേധിക്കുന്നവർ, ഇൻഹാദ, ഇതല്ല, ഇല്ല, അല്ലാതെ, സിഹ്റുൻ, മാരണം, മുബീനുൻ, വ്യക്തമായ.

0: അവൻ തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനും അവന്റെ അർശ് അഥവാ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മങ്ങളിൽ കൂടുതൽ നല്ലവനെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. നബിയെ, മരണത്തിനു ശേഷം നിങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞുപോയെങ്കിൽ നിശ്ചയമായും ആ അവിശ്വസിച്ചവർ പറയും, ഇതൊരു സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നും അല്ല എന്ന്.
1: വചനം 8. വലഇൻ അഖർനാ, നാം പിന്തിച്ചാൽ, അൻഹും, അവരിൽ നിന്ന്, അൽ അദാബ, ശിക്ഷയെ, ഇലാ ഉമ്മത്തിൻ, ഒരു കാലയളവ് വരെ, മഅദൂദത്തിൻ, എണ്ണപ്പെട്ട, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, മാ, എന്താണ്, യഹ്ബിസുഹു, അതിനെ തടഞ്ഞുവെക്കുന്നത്, അലാ, അറിയുക, യൗമ, ദിവസം, യഅതീഹിം, അതവർക്ക് വന്നെത്തുന്ന, ലൈസ, അതല്ല, മസ്റൂഫൻ, തിരിച്ചുവിടപ്പെടുന്നത്, അൻഹും, അവരിൽ നിന്ന്, വഹാഖ, അനുഭവിക്കുകയും ചെയ്യും, ബിഹിം, അവർക്ക്, മാ, യാതൊന്ന്, കാനു, അവരായിരുന്ന, ബിഹി, അതിനെപ്പറ്റി, യസ്തഹസിഊൻ, അവർ പരിഹസിക്കുന്നു. വലഇൻ അഖർനാ അൻഹുമുൽ അദാബ ഇലാ ഉമ്മതിൻ മഅദൂദതിൻ ലയഖൂലുന്ന മാ യഹ്ബിസുഹു.

0: ഒരു എണ്ണപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട കാലയളവ് വരെ അവരിൽ നിന്ന് നാം ശിക്ഷ പിന്തിച്ചു വെച്ചുവെങ്കിലാകട്ടെ അവർ പറയുക തന്നെ ചെയ്യും. എന്താണതിനെ തടഞ്ഞുവെക്കുന്നത്? അല്ല, അറിയുക, അതവർക്ക് വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്നു തിരിച്ചുവിടപ്പെടുന്നതല്ല. അവർ യാതൊന്നിനെപ്പറ്റി പരിഹസിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത് അവരിൽ വന്നനുഭവപ്പെടുകയും ചെയ്യും.
1: എല്ലാ ജീവവസ്തുക്കളുടെയും അന്നദാതാവ് അള്ളാഹുവാണെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ച ശേഷം എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും അധിപതിയും അവൻ തന്നെയാണെന്നും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണെന്നും പ്രസ്താവിക്കുന്നു. ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും അള്ളാഹുവിന്റെ അർഷിനെ അഥവാ സിംഹാസനത്തെപ്പറ്റിയും അഹ്റാഫ് 54 വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. കൂടാതെ സജദ, ഫുർഖാൻ മുതലായ സൂറത്തുകളിലും ഏറെക്കുറെ വിവരണം കാണാം.

0: അവിടങ്ങളിലൊന്നും പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയം ഈ വചനത്തിൽ അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. വക്കാന അർഷുഹു അലൽ മാ, അവൻ്റെ അർഷ് വെള്ളത്തിലായിരുന്നു എന്നത്രേ അത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പ്രത്യേകമൊന്ന് ആലോചിക്കുവാനുള്ളത്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ രേഖപ്പെടുത്തിയ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അല്ലാഹു ഉണ്ടായിരുന്നു. അവൻ്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു. ദിക്റിൽ അഥവാ പ്രമാണരേഖയിൽ അവൻ എല്ലാം എഴുതുക അഥവാ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ അർത്ഥത്തിലുള്ള ഹദീസുകളും റിവായത്തുകളും പലതും വേറെയും കാണാം. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അവ രൂപം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ് വക്കാന അർഷുഹു അലൽ മാ, അവൻ്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു എന്ന് പറഞ്ഞതെന്ന് അള്ളാഹു പറഞ്ഞ വാചകത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസ്താവനയിൽ നിന്നും സ്പഷ്ടമാകുന്നു. എന്നിരിക്കെ വെള്ളം അഥവാ അൽ മാ കൊണ്ട് ഇവിടെ വിവക്ഷ നമുക്ക് സുപരിചിതമായ അർത്ഥത്തിലുള്ള വെള്ളമായിരിക്കുവാൻ തരമില്ല. ഏതായാലും വെള്ളം അഥവാ അൽ മാ എന്ന് പറയാവുന്ന ഒരു വസ്തു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നുവെന്ന് തീർച്ച തന്നെ. ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് അത് വേണ്ടതുപോലെ വ്യക്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആ വാസ്തവത്തിന് ദോഷമൊന്നുമില്ല. നമുക്ക് അറിയാത്തതിനെപ്പറ്റി അള്ളാഹുവിനറിയാം എന്ന് സമാധാനിക്കുവാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അത് നമ്മുടെ കടമയുമാണ്. ജീവികൾക്ക് ആഹാരമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും അള്ളാഹുവാണെന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് ലി എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല കർമ്മം ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു. ഇവിടെ ഒരു സംഗതി മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവാണ് ലോകസൃഷ്ടാവും നേന്താവുമെന്ന് ഖുർആനിൽ അള്ളാഹു ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഇതിൻ്റെ ആവശ്യം കേവലം ചരിത്രം പഠിപ്പിക്കലോ ശാസ്ത്രം വിവരിക്കലോ അല്ല. അവൻ മാത്രമാണ് ഇലാഹും റബ്ബും അഥവാ ആരാധ്യനും രക്ഷിതാവും എന്നും അവനെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് അവൻ്റെ സൃഷ്ടികൾ എന്നും ബുദ്ധിജീവികളെ ഓർമ്മിപ്പിക്കുകയാണതിൻ്റെ ഉദ്ദേശ്യം. അതിലേക്കാണ് മേൽ പ്രസ്താവനകളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന വാക്യം വിരൽ ചൂണ്ടുന്നത്. ഓരോരുത്തനും എന്ത് പ്രവർത്തിക്കുമെന്ന് അള്ളാഹുവിന് കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല ഈ പരീക്ഷണം. കാരണം അതവന് മുമ്പേ അറിയുന്നതാണ്. ഓരോരുത്തൻ്റെയും പ്രവർത്തനം അനുഭവത്തിൽ വരുത്തുമാറാക്കി അത് രേഖപ്പെടുത്തുകയും തദടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകുകയുമാണ് പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. പ്രതിഫല നടപടിയാകട്ടെ മരണാനന്തരം പരലോകത്ത് വെച്ചാണ് താനും. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരെ പറ്റിയാണ് അടുത്ത വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നത്. പരലോക നിഷേധികളെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം ഇങ്ങനെ പറയാം: സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവുമൊക്കെ അള്ളാഹുവാണെന്ന് സമ്മതിച്ചാൽ തന്നെയും മരണാനന്തര ജീവിതത്തെയും പ്രതിഫല നടപടിയെയും അവർ സമ്മതിക്കുവാൻ ഒരുക്കമില്ല. അതിനെപ്പറ്റി പറയുമ്പോൾ ഇതൊക്കെ തനി ജാലവിദ്യയാണ് അല്ലെങ്കിൽ ആഭിചാരമാണ്, ഞങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഉപായമാണ് എന്നിങ്ങനെ പറഞ്ഞു തള്ളിക്കളയുകയാണവർ ചെയ്യുന്നത്. തൽക്കാലം ആ നിഷേധത്തിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയൊന്നും നൽകാതെ കുറച്ചു കാലം വരെ അവർക്ക് ഒഴിവ് കൊടുത്താൽ അപ്പോഴും തന്നെ അവർ പരിഹാസവും നിഷേധവും തുടരുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ എന്താണ് ഇനിയും ഉണ്ടാവാത്തത്? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ എന്നൊക്കെയായിരിക്കും അവർ പറയുക. ഈ പരിഹാസവും നിഷേധവും അങ്ങ് മാറ്റിവെക്കുകയാണ് അവർക്ക് നല്ലത്. ആ ശിക്ഷ ഒരിക്കൽ അവർ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തട്ടിനീക്കുവാനോ അതിൽ നിന്ന് ഒഴിവാകുവാനോ സാധ്യമാകുന്നതല്ല. ഉമ്മത്ത് എന്ന വാക്കിനാണ് ഇവിടെ കാലയളവ് എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. സമുദായം അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗത്തിലും സമ്പ്രദായത്തിലും യോജിക്കുന്ന സമൂഹം എന്ന അർത്ഥത്തിലാണത് സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. വേറെ പല അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഖുർആനിൽ തന്നെയും അതിനു താഴെ പറയുന്നതുപോലുള്ള ഉദാഹരണങ്ങൾ കാണാം. കാലയളവ് എന്ന അർത്ഥത്തിൽ ഇവിടെയെന്ന പോലെ സൂറത്ത് യൂസുഫ് 45 മാതൃകാ നേതാവ് അഥവാ അൽ ഇമാമുൽ മുഖദ്ദദ എന്ന അർത്ഥത്തിൽ നഹ്ൽ 120 മതവും നടപടിമാർഗവും അഥവാ അദ്ദീനു വൽ മില്ല എന്നീ അർത്ഥങ്ങളിൽ സുഹ്റുഫ് 23 ഒരു സംഘം ആളുകൾ അഥവാ ജമാഅ എന്ന അർത്ഥത്തിൽ ഖസസ് 23 ഒരു വിഭാഗം ആളുകൾ അഥവാ ത്വാഇഫ എന്ന അർത്ഥത്തിൽ അഹ്റാഫ് 159 ഉപയോഗിച്ച് കാണാം. നബിമാരുടെ സമുദായങ്ങളെപ്പറ്റി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ ഏതൊരു ജനതയിലേക്ക് റസൂലായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അവരെ അഥവാ ഉമ്മത്തു ദഅവയെ ഉദ്ദേശിച്ചും അവരുടെ ദൗത്യം സ്വീകരിച്ച ജനങ്ങളെ അഥവാ ഉമ്മത്തുൽ ഇജാബയെ മാത്രം ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ അർത്ഥത്തിൽ യൂനുസ് 47 രണ്ടാമത്തെ അർത്ഥത്തിൽ ആലുമ്രാൻ 110 ഉപയോഗിച്ചിരിക്കുന്നു. അതത് സ്ഥലങ്ങളുടെ സന്ദർഭം കൊണ്ട് ഈ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഖുർആൻ റേഡിയോ ഇനി ഹറമൈൻ ലൈവ്. സൂറത്ത് അൻആം ആയത്ത് 91 മുതൽ 104 വരെ മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാഅത്ത്, ഷെയ്ഖ് യാസിർ അദൗസരി.

0: മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാത്ത് സൂറത്ത് ദാരിയാത്ത് ആയത്ത് 47 മുതൽ 60 വരെ ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ അൻആം ആയത്ത് 138 മുതൽ 141 വരെയുള്ള വചനം. പാരായണം ചെയ്തത് ഖലീഫ സുനൈജി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദ് ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് 56-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു: ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും. മാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച ആ പ്രവാചകൻ തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും ആ ജനതയുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഏതാനും ചില വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടുക, യാക്കോ ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം ജനങ്ങളെ, സുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് അവനോട് നിങ്ങൾ പാപമോചനം തേടണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു ധാരാളം മഴ പെയ്യിച്ചു തരും, നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കാതെ കേൾക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. വലാത്ത തവല്ലോ മുജിരിമീൻ, അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ കുറ്റവാളികളാകും, മുജിരിമീങ്ങളാകും, അങ്ങനെ നിങ്ങൾ പോകരുത് എന്നെല്ലാം അവരെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ തിരിച്ച് ഏതൊരു ജനതയും അവരിലേക്ക് വ്യക്തമായ ന്യായപ്രമാണവുമായി അള്ളാഹുവിൻ്റെ ദൂതന്മാർ അമ്പിയാക്കൾ വന്നപ്പോഴൊക്കെ പ്രതികരിച്ചതുപോലെ തന്നെയാണ് അഹങ്കാരികളായ ആദ് സമുദായവും ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചത്. കാലുവർ പറഞ്ഞു: യാ ഹൂദ് മാജിഅത്തനാ ബിബയ്യിനത്തിൻ വമാ നഹ്നു ബിതാരിഖി ആലിഹത്തിന, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ അത് വിട്ട് ഉപേക്ഷിക്കാനും പോകുന്നില്ല. അൻ കൗലിഖ്, നീ പറയുന്നത് കേട്ടിട്ട് നിന്റെ വാക്കുണ്ട്. വമാ നഹനു ലക ബിമുഅ്മിനീൻ, നിന്നെ ഞങ്ങളോട് വിശ്വസിക്കൂല്ല. ഇങ്ങനെ നേർക്കുനേരെ അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ആദ് സമുദായം അവരോട് പറഞ്ഞത്. എന്നിട്ട് തിരിച്ച് അവർ ഹൂദ് നബി അലൈഹി സ്സലാമിനെ ആക്ഷേപിക്കാണ്, ഹൂദ് ഇതുവരെ നമ്മുടെ നാട്ടിലാരും പറയാത്ത നമുക്കില്ലാത്ത കുറേ വാദങ്ങളുമായി വരാൻ കാരണം ഹൂദിന് ദോഷബാധ വന്നതാണ്. ഇന്നഖൂലു, ഞങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് ഹൂദേ, ഇല്ലഅഅ്തറാക ബഅദു ആലിഹത്തിന ബിസൂഇൻ, ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ഏതോ ഒരു ദൈവം നിനക്ക് ദോഷബാധ ഉണ്ടാക്കിക്കണ് എന്നാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. എങ്ങനെയുണ്ട്? പക്ഷേ മഹാനായ യഹൂദ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാ വഷ്ഹദു അന്നി ബരീഉൻ മിമ്മാ തുശ്രികൂൻ, ഞാൻ അള്ളാഹുവിനെയാണ് സാക്ഷിയാക്കുന്നത്, നിങ്ങൾ പറയുന്ന ഈ ഒരു സംഗതിയിലും അള്ളാഹുവിൽ പങ്കാളികളാക്കുന്ന ഈ ഒരു സംഗതിയോടും എനിക്കൊരു ബന്ധമല്ല, നിങ്ങളും അതിന് സാക്ഷികളാണ് എന്നവരോട് പറയണം. എന്നിട്ട് പറഞ്ഞു, അത് മാത്രമല്ല, നിങ്ങളീ പറയുന്ന കുറേ ദൈവങ്ങൾ, എല്ലാ ദൈവങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയെല്ലാം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമോ അവരെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളൂ. മിൻ ദൂനിഹി ഫക്കീദൂനി ജമീഅൻ തുമ്മലാ തുന്ദിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്കൊരു ഇടയും തരണ്ട, എന്നാലൊരു ചുക്കും എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം എനിക്ക് എൻ്റെ റബ്ബിലാണ് ബന്ധമുള്ളത്. എന്നിട്ട് തൊട്ട വചനമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്നീ തവക്കൽ തുഅലല്ല, ഇന്നീ തീർച്ചയായും ഞാൻ, ഹൂദ് നബി അലൈഹി സ്സലാം പറയാണ്, തവക്കൽ തു, ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ മാത്രം. കാരണം എന്താ? റബ്ബി, അവനാണ് എൻ്റെ റബ്ബ്. വ റബ്ബിക്കും, എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും റബ്ബ്. അപ്പം എൻ്റെയും നിങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് അവനിൽ ഭരമേൽപ്പിക്കാൻ കാരണം? മാമിൻ ദാബത്തിൻ, ദാബത്ത് എന്ന ജന്തു, ജീവജാലങ്ങൾ. മാമിൻ ദാബത്തിൻ, യാതൊരു ജീവജാലവും ഇല്ല, ഒരു ജന്തുവില്ല. ഇല്ല ഹുവ ആഹിദുൻ ബിനാസ്വിയത്തിഹ, അള്ളാഹു ഹുവ, അവൻ ആഹിദുൻ, ഇല്ല ആഹിദുൻ, പിടിച്ചവനായിട്ടല്ലാതെ, പിടിക്കുന്ന നിലയിലായിട്ടല്ലാതെ. എന്ത്? ബിനാസ്വിയത്തിഹ, അവയുടെ നെറുകെ, മൂർധാവ് എന്ന് പറഞ്ഞാൽ അവയെ നിയന്ത്രിക്കുന്നവനായിട്ട് അള്ളാഹുവല്ലാതെ വേറൊരാളുമില്ല. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ ജന്തുജീവജാലങ്ങളും. അങ്ങനെയുള്ള അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്. ആ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, ഇന്ന, തീർച്ചയായും റബ്ബി എൻ്റെ രക്ഷിതാവ്. അലാ സിറാത്തിൻ, അവനൊരു പാതയിലാകുന്നു, മുസ്തഖീം, നേരായ, ഋജുവായ, വക്രതയില്ലാത്ത, നന്മയുടെ, ഹഖിൻ്റെ, സത്യത്തിൻ്റെ വഴിയിലാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇനി തവക്കൽ തു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, നിങ്ങളുടെ ആക്ഷേപങ്ങൾ, നിങ്ങളുടെ ഈ ധിക്കാരം, നിങ്ങളുടെ ഈ പരിഹാസം, നിങ്ങളുടെ ഈ അനുസരണക്കേട് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അല്ലേ, അള്ളാഹുവിന് പുറമെ നിങ്ങളെല്ലാവരും കൂടി തന്ത്രങ്ങൾ പ്രയോഗിച്ചോളും, നിങ്ങൾക്ക് ആരെയൊക്കെ കൂട്ടാൻ പറ്റും അവരൊക്കെ കൂട്ടിയിട്ട്. പക്ഷേ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത് ഈ ലോകം നിയന്ത്രിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിലാകുന്നു. കാരണം റബ്ബി വ റബ്ബുക്കും, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും. കാരണം ഹുവ ഖാലിഖുൽ ജമീഅ്, എല്ലാ വസ്തുക്കളുടെയും ഖാലിഖ്, സ്രഷ്ടാവ് അള്ളാഹുവാണ്. വ മുദബ്ബിറുന വ ഇയ്യാക്കും, എൻ്റെയും നിങ്ങളുടെയും നിയന്താവ്, മുദബ്ബിർ, നിയന്ത്രിക്കുന്നവൻ, അത് വഹുവല്ലദി റബ്ബാന, ആ അല്ലയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയുള്ള റബ്ബാനവൻ? മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസ്വിയത്തിഹ, ഒരു ജീവജാലമല്ല, ഫലാ തതഹറക്കു വലാ തസ്കുനു ഇല്ലാ ബിഇദ്നിഹി, ഒരു ജീവജാലവും ചലിക്കൂല, ഒരു സ്ഥലത്ത് നിൽക്കൂല, അവ സഞ്ചരിക്കുന്നതും മടങ്ങിക്കഴിയുന്നതും എല്ലാം ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ തീരുമാനം, അനുമതി പ്രകാരമുള്ളു. മനസ്സിലായില്ലേ? ഇനി ഫലവിജിത്തമഅതും ജമീഅൻ അല ലീഖാഇബി, നിങ്ങളെല്ലാവരും കൂടി എന്നോട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി, പക്ഷേ എന്നെ നിങ്ങൾക്ക് ലം തഖ്ദിറു അലാ ദാലിക്, നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം എന്താ? അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ. മനസ്സിലായില്ലേ? കാരണം ഇന്ന റബ്ബി അലാ സിറാത്തുൽ മുസ്തഖീം, അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലാണ്. അതായത് സിറാത്തുൽ അദലി, സിറാത്തുൽ ഖിസ്തി, സിറാത്തുൽ ഹിക്മത്തി, അല്ലേ? എല്ലാ ഹിക്മത്തിൻ്റെയും നീതിയുടെയും ഹക്കിൻ്റെയും ഖിസ്തിൻ്റെയും ഒക്കെ വഴിയിൽ. അതുകൊണ്ടുതന്നെ അവനാണ് എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത്, അവനാണ് പ്രതിഫലം നൽകുന്നത്, അവനാണ് ശിക്ഷിക്കുന്നത് എല്ലാത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ടുതന്നെ അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അവനാണ് സ്തുതികൾക്ക് മുഴുവൻ അർഹനായിട്ടുള്ളത്. അവനാണ് എല്ലാവിധ പ്രശംസയും. അതുകൊണ്ട് അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടവചനം: ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറകും വലാ തദുറൂനഹു ഷൈആ ഇൻ റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും, വല്ലായുവല്ല പിന്തുടരുക, ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും, ബലഗ യബ്ലുഗു, അബ്ലഗ യുബ്ലിഗു എന്നൊക്കെ പറഞ്ഞാൽ എത്തിക്ക, അബ്ലഗ്തുകും, ഞാൻ നിങ്ങൾക്ക് പിന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്, മാ ഒരു കാര്യം, ഉർസിൽതു ബിഹി, ആ കാര്യവുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അയക്കപ്പെട്ടിട്ടുള്ളത്, ഇലേക്കും നിങ്ങളിലേക്ക്. അപ്പം ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, ആ കാര്യവുമായി ഞാൻ നിങ്ങളിലേക്ക്, ആ കാര്യം നിങ്ങൾക്ക് ഞാൻ

അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യവും ഹഫീള് സംരക്ഷിച്ചു പോരുന്നവനുമാകുന്നു. അല്ലേ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പിന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത വചനത്തിൽ ഇതാണ്. എന്താ ഓർമ്മിപ്പിച്ചത്? ഫഇൻ തവല്ലൗ, ഇനി ഞാൻ നിങ്ങളെ ദഅവത്ത് ചെയ്യുന്ന ഈ കാര്യത്തെ തൊട്ട്, അമ്മാ ദഅവ്തുകും ഇലൈഹി, നിങ്ങളെ ഞാൻ വിളിക്കുന്ന ഈ കാര്യങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനാണ് നിങ്ങളുടെ മുദബ്ബിർ, അവനാണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്, അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഈ ദഅവത്ത് നിങ്ങൾ സ്വീകരിക്കാതെ ആക്ഷേപിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അഹങ്കാരികളായി ഫഇൻ തവല്ലൗ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ സന്ദേശവുമായിട്ടാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഫലം യബഖ അലയ്യ, മനസ്സിലായില്ലേ, അലയ്യ വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറുക്കും, വേറൊരു ജനതയെ അള്ളാഹു നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. എങ്ങനത്തെ ജനത? യഖൂമൂന ബിഇബാദത്തിഹി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, വല യുശ്രികൂന ബിഹി ശൈഅ, അള്ളാഹുവിൽ യാതൊരു ശിർക്കും ചെയ്യാത്ത, പങ്കു ചേർക്കാത്ത ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. വല തുളുറൂനഹു ശൈഅ, അവനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫ ഇൻ ളററുക്കും ഇന്നമാ യഊദു അലൈക്കും, നിങ്ങൾ വല്ല ളറു ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്കു തന്നെ തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? ഫല്ലാഹു ലാ തുളുറുഹു മഅസിയതുൽ ആസീൻ, അതിക്രമികളുടെ ധിക്കാരകരമായ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിനൊരു ചുക്കും അതുകൊണ്ട് വരാനില്ല. മറിച്ച് ഈ അതിക്രമങ്ങളും ധിക്കാരങ്ങളും പ്രവർത്തിക്കുന്നതും ആ നിലപാട് സ്വീകരിക്കുന്നതും ആരാണോ, സത്യത്തിൽ അതിൻ്റെ പാപം, അതിൻ്റെ അപകടം അവരിലേക്ക് തിരിച്ചു കിട്ടും. വലാ തംഫഅഹു തുഅത്തുൽ മുതീഇൻ, ഒരു അനുസരിക്കുന്നവരുടെ തുഅത്തും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹ്ക്കൊരു സംഗതി വർദ്ധിക്കാൻ പോകുന്നില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും അത് ചെയ്യുന്നവരാണ് അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം ആദു സമുദായത്തെ കൃത്യമായി ഓർമ്മിപ്പിക്കണം. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവന് സ്വന്തത്തിനുള്ളത് തന്നെയാണ്. മൻ നസാ അഫഅലൈഹ, ഇനി നന്ദി കേട്, ചീത്ത കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ ഉപദ്രവങ്ങളും അവൻ തന്നെ സഹിക്കണം. എന്നിട്ട് ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാകുന്നു. അല്ലേ പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് ഈ വചനം വളരെ വ്യക്തമായ സന്ദേശമാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ജീവിച്ചു പോയ ആദ് സമുദായത്തിൻ്റെ നിലപാടുകളാണ് അതിൽ നമുക്കുള്ള പാഠം. തീർച്ചയായും ഈ സമുദായം പിന്നീട് ശിക്ഷിക്കപ്പെടുക, നശിപ്പിക്കപ്പെടുകയാണ് ഈ നിലപാട് സ്വീകരിച്ചിട്ട്. അതായത് മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി, ഇഹലോകത്തെയും പരലോകത്തെയും നല്ല അവസ്ഥക്കു വേണ്ടിയാണ് നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹു നബിമാരെ അയച്ച് ജീവിതത്തിൻ്റെ ക്രമം, മാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമും തീർച്ചയായും ആ ദൗത്യമാണ് നിർവഹിച്ചത്. ആദ് സമുദായത്തിൽ എങ്ങനെ അവർ ജീവിക്കണം, എന്ത് വിശ്വസിക്കണം, ആരെയാണ് ആരാധിക്കേണ്ടത്, ഇബാദത്തിൽ മറ്റാരെങ്കിലും പങ്കുചേർത്താൽ അപകടം എന്താണ്, അതെല്ലാം അവരെ പഠിപ്പിക്കുമ്പോൾ അതിന് വിധേയരായി ആ പ്രമാണങ്ങളുടെ, ന്യായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ സ്വീകരിച്ച നിലപാട് ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ മറുപടികളാണ്. ഞങ്ങളുടെ ദൈവങ്ങളുടെ ദോഷബാധ നിനക്ക് ഏറ്റതാണ്, നീ പറഞ്ഞതൊന്നും ഒരു തെളിവല്ല, ഞങ്ങൾ നിന്നോട് വിശ്വസിക്കൂല എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം നിർഭയത്വവും സ്വന്തം ഇഹലോകവും പരലോകവുമാണ് എന്ന ബോധ്യവും പാഠവുമാണ് ആദ് സമുദായത്തിൻ്റെ ദുരന്തകരമായ പര്യവസാനവും ആ സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാം വന്ന് അവരെ പ്രബോധനം ചെയ്ത വിഷയങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ഇഹലോക പരലോക ജീവിതത്തിൻ്റെ അനുഗുണമായ പ്രകാശം പരത്തുന്ന അള്ളാഹുവിൻ്റെ കലാമുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് രണ്ട് വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്, 56, 57. 56-ാമത്തെ വചനം ഇന്നി തവക്കൽ തു അലല്ലാ, ഹൂദ് നബി അലൈഹി സ്സലാം പറയാണ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്ന, എന്നെ എതിർക്കുന്ന, എന്നെ ധിക്കരിക്കുന്ന എല്ലാ കാര്യവും, എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന

0: നടക്കുന്നതൊക്കെ എൻ്റെ റബ്ബിൽ ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം റബ്ബി വറബ്ബിക്കും, അവൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഹിദും ബിനാസ്വിയത്തിഹ, എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് എല്ലാ ജീവികളുടെയും സൃഷ്ടാവ്, എല്ലാ ജീവികളുടെയും മുദബ്ബിർ, ഈ പ്രപഞ്ചത്തിൻ്റെ മുദബ്ബിർ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനാണ്, അവൻ്റെ നിയന്ത്രണത്തിലില്ലാത്തൊരു ജീവി ഇവിടെ അല്ല. അങ്ങനത്തെ നിയന്ത്രിക്കുന്ന ഈ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇൻ റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ പാതയിലാകുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് എന്നെ നിങ്ങളെ എത്തിക്കാൻ ഏൽപ്പിച്ച ഒരു ദൂതൻ മാത്രമാണ് ഞാൻ, അത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് പോകാം. അല്ലേ, നിങ്ങൾക്ക് പകരം അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു വരുന്നവനാകുന്നു എന്നാണ് തൊട്ട വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആ ഖുർആനിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം സൂറത്തു ഹൂദിലെ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. സഅദ് അൽ ഖാമിദി.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം സാദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ, അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുജാദില കഴിഞ്ഞു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഹഷർ. സൂറത്തുൽ ഹഷറിലെ 1-2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار سبح لله ما في السماوات وما في الأرض سبح لله سبح حاء
1: തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണത്തിൽ സബ്ബഹ ലില്ലാഹി അല്ല, സബ്ബഹ. സബ്ബഹ ലില്ലാഹി, ലില്ലാഹി. ഇവിടെയും ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ലില്ലാഹി മാഫിസ് സമാവാത്തി അല്ല, ലില്ലാഹി. ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്, വമാഫിൽ അർദ് അല്ല, വമാഫിൽ അർദ്. വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഹകീം ഹാഇ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഹകീം, വഹുവൽ അസീസുൽ ഹകീം. രണ്ടാമത്തെ ആയത്തിൽ ഹുവ അല്ലദീ അഖ്റജ അല്ലദീന കഫറു. ഹുവ അല്ലദീ, ഹാ തൊണ്ടയുടെ താഴെ ഭാഗം. ഹുവ അല്ലദീ അല്ല, ഹുവ അല്ലദീ അഖ്റജ. മദ് മുൻഫസ്സിലാണ്, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അഖ്റജ അല്ലദീന, അല്ലദീന അല്ല, സീന അല്ല, അല്ലദീന. ഇതാലുച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അല്ലദീന, അല്ലദീന. അല്ലദീന കഫറു മിൻ അഹ്ലി, സാക്കിന നൂനു ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം, സാക്കിന നൂനു ശേഷം ദാല് അവിടെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദിയാരിഹിം, മിൻ ദിയാരിഹിം. ലി ഔവലിൽ ഹശ്, ലി ഔവലിൽ ഹശ്. തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹഇൻ്റെ ഉച്ചാരണം, മഖ്റജ്. ലി ഔവലിൽ ഹശ്, ഹശ്. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാ വനന്തും അല്ല, ല അല്ല, വ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു അറ്റത്ത് അഥവാ പുറത്തോട്ട് വരാത്ത രൂപത്തിൽ വ, ഇങ്ങനെ കനപ്പിച്ചുകൊണ്ടും ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. വനന്തും അല്ല, വ. വനന്തും, വനന്തും. അതുപോലെ തന്നെ അവിടെ വനന്തും നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. സാകിന നൂനു ശേഷം ത ആണ്, അതുകൊണ്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിക്കണം. വനന്തും ഐ യഖ്റുജു, സാക്കിന നൂനു ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യഖ്റുജു, ഐ യഖ്റുജു. വദന്നു അന്നഹും, വദന്നു. ഇവിടെയും വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. ശേഷം മദ്ദിൻ്റെ അക്ഷരമായ വാവ്, അതിനുശേഷം ഹംസ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവ് യാ ശേഷം ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നാൽ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇനി എന്നഹും നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. എന്നഹും മാനിഅതുഹും, സാക്കിന മീമിന് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിൽ, ഇവിടെയും മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നഹും മാനിഅതുഹും. ഇനി മാനിഅതുഹും, താഇന് ദമ്മാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, മാനിഅതുഹും എന്നൊന്നും ഓതിപ്പോവരുത്. മാനിഅതുഹും, മാനിഅതുഹും, ഹുസൂനുഹും, ഹുസൂനുഹും. ഈ പദത്തിലൊക്കെ സ്വാദിൻ്റെ ഉച്ചാരണം സ്വാഭാവികമായിട്ടും ഓതിപ്പോകുമ്പോൾ അവിടെ ഹുസൂനുഹും സീന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അർത്ഥവും കൂടെ അറിയുകയാണെങ്കിൽ മാഷാല്ലാ, അത് വലിയ ഖൈറാണ്. എന്നാൽ മിക്കവാറും നമ്മൾ ആ സ്വാദ് എന്ന ഉദ്ദേശത്തിലെങ്കിലും, മഹ്റജ് ഒരു പക്ഷേ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ ഒരു ഉദ്ദേശത്തിലെങ്കിലും നമ്മൾ ഓതും. എന്നാൽ മഹ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കൽ നിർബന്ധവുമാണ്. ഹസൂനുഹും, ഹസു സ്വാദ്, ഹസൂനുഹും മിനല്ലാഹ്, ഇവിടെയും സാക്കിന മീമിന് ശേഷം മീമാണ്, ഇദ്ഗാം മുതമാസിൽ. ഹസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹ്, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. മിൻ ഹൈസു, നൂന് ശേഷം, സാക്കിന നൂന് ശേഷം ഹ ആണ് ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഹൈസു, മിൻ ഹൈസു, ഹൈസു അല്ല, ഹൈസു ആണ്. ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം മുൻഭാഗത്ത്. മിൻ ഹൈസു, മിൻ ഹൈസു, മിൻ ഹൈസു ലം യഹ്തസിബു, ലം യഹ്തസിബു. വഖദഫ, വഖദഫ ഫീ ഖുലൂബിഹിം, വഖദഫ, വഖസഫ അല്ല, വഖദഫ അല്ല, വഖദഫ, വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, ഫീ ഖുലൂബിഹിം, ഫീ ഖുലൂബിഹിമുർ റുഅബ്. മീമിന് ദമ്മാണ്, ഫീ ഖുലൂബിഹിമു, മീമിന് ദമ്മാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ അറുഅബ് ബാഇനെ കലകല ചെയ്തുകൊണ്ട് അഥവാ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്യണം. ഫീ ഖുലൂബിഹിമുർ റുഅബ്. യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും, പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, യുഖ്രിജൂന അല്ല, യുഖ്രിബൂന, യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും, ബുയൂത്തഹും ബി ഐദീഹിം. സാക്കിനായ മീമിന് ശേഷം ബ ആണ് ഇവിടെ ഇഖ്ഫ ഷഫവി. സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക, അഥവാ ചുണ്ടിലൂടെ അത് അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഉത്തമം. ബുയൂത്തഹും ബി ഐദീഹിം, ബുയൂത്തഹും ബി ഐദീഹിം വ. സാക്കിന മീമിന് ശേഷം വാ വന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബി ഐദീഹിം വ ഐദി, ബി ഐദീഹിം വ ഐദിൽ മുഅ്മിനീൻ, വ ഐദിൽ മുഅ്മിനീന ഫഅതബിറു, ഫഅതബിറു. ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഫഅതബിറു യാ ഉലിൽ അബ്സാർ, യാ ഉലി, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉലി എന്നാണ്, ഊലി എന്ന് ഒരിക്കലും പറയരുത്. വാവിൻ്റെ മേലേക്കാണ് സുക്കൂൻ, അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. യാ ഉലിൽ അബ്സാർ, യാ ഉലിൽ അബ്സാർ എന്നാണ്. ഒന്നുകൂടെ ഓതാം. സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب
2: يخربون بيوتهم بأيديهم وأيدي المؤمنين.
3: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ 28 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 28 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2 65 വചനത്തിലും 5 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2 65 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു ഹിഫ്ൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി കേൾക്കാനും പഠിക്കുന്നവരായും ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നവരായും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

വഖദഫ വ ഖ ഖാഫാണ് വഖദഫ ഖ ദാലാണ് വഖദഫ

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. സൂറത്തു ഫുസിലത്ത് പൂർണ്ണമായും സൂറത്തു ദുഹാൻ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് നബീൽ അറിഫായി ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.